ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 21, കൊല്ലവർഷം 1201.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ.
2: ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, എന്തെന്നാൽ ഞാൻ തന്നെയാണ് എന്റെ മഹാഭാഗ്യം. ഇത് പറഞ്ഞത് വാൾട്ട് വിറ്റ്മാൻ ആണ്. 1819-1892 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന വിപ്ലവ കവി. കവി എന്നതിനു പുറമെ ഉപന്യാസകാരനും ജേർണലിസ്റ്റും നോവലിസ്റ്റും ഒക്കെയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ കവി അഥവാ പോയറ്റ് ഓഫ് ഡെമോക്രസി എന്ന സവിശേഷ നാമധേയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരർത്ഥത്തിൽ ജനാധിപത്യം, പ്രകൃതി, സ്നേഹം, സൗഹൃദം എന്നീ മൂല്യങ്ങളെ ആഘോഷിച്ച കവിയായിരുന്നു വിറ്റ്മാൻ. ശരീരത്തിനും ആത്മാവിനും സ്തുതിഗീതങ്ങൾ ആലപിച്ച വിറ്റ്മാന്റെ കവിതകൾ അനന്തമായ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. നിരാശ ഒരിക്കലും അദ്ദേഹത്തിന്റെ വിഷയം ആയിരുന്നില്ല. അനശ്വര പ്രഭാഷകനായിരുന്ന ഹെൻറി ബീച്ചർ ഒരിക്കൽ പറഞ്ഞു, അവ്യക്തമായ കുറെ ആഗ്രഹങ്ങളല്ല ജീവിതത്തോളം നീണ്ട സമരമാണ് നമ്മെ ധീരരാക്കുന്നത് എന്ന്. വാൾട്ട് വിറ്റ്മാന്റെ കവിതകളുടെ സാരാംശം ഹെൻറി ബീച്ചറുടെ വാക്കുകളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നു. പേപിടിച്ചൊരു ഈ ലോകത്തിൽ നിന്നിതാ പേടിയോടെ പിൻവാങ്ങുകയാണു ഞാൻ, സർവ്വതും വെന്തരിക്കുന്ന കാട്ടുതീ സംഹരിക്കുന്നു സ്വപ്നങ്ങൾ കൂടിയും, എന്നെഴുതിയത് കവി മുല്ലനേഴിയാണ്. മുല്ലനേഴി നിരാശയുടെ കവിയല്ല. ഏതു സന്ദർഭത്തിലാണാവോ അദ്ദേഹം ഈ കവിത എഴുതിയത് അറിയില്ല. എന്തായാലും കവിയുടെ മനസ്സ് അതെഴുതിയ നിമിഷത്തിൽ വല്ലാതെ നൊന്തിട്ടുണ്ടാവണം. ബന്ധങ്ങളിലെ അകലം ശരിക്കും മാനസികമായ ദൂരമാണ്. അടുത്തിരിക്കുമ്പോഴും അകലത്തായിരിക്കുന്നവരാണ് ചിലർ, അകന്നിരിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഏറെ അടുത്തിരിക്കുന്നവരുമുണ്ട്. അടുപ്പം കേവലം ചർമ്മ സ്പർശമല്ല, ഹൃദയസ്പർശമാണ്. അതിൽ നിരീക്ഷണവും അനന്താതിശയായ ശ്രദ്ധയും കരുതലുമുണ്ട്. പറയാത്ത വാക്കുകളുടെ അന്തര അർത്ഥങ്ങൾ പോലും അത് അന്തരിന്ദ്രിയം കൊണ്ട് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് അതിന്. പറഞ്ഞ വാക്കുകളുടെ പറയാത്ത അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അതിനെ ഹൃദ്യമായ അനുഭവത്തിലെത്തിക്കുന്നത് നാം തിരിച്ചറിയും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുന്നത് നന്ന്. നിതാന്ത മൗനത്തിൻ്റെ പിന്നാമ്പുറം ശബ്ദമുഖരിതമാണ് എന്നതാണ് ആദ്യത്തേത്. ശബ്ദ കോലാഹലങ്ങളുടെ പിന്നിൽ മൗനം ഉറഞ്ഞുകൂടിയ നിസ്സഹായത തളം കെട്ടിക്കിടപ്പുണ്ട് എന്നത് രണ്ടാമത്തേത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജി കെ രാംമോഹൻ.

FM പ്രധാന വാർത്തകൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kV FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സ്വദേശിയെ നിപ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടത്തിയ RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലെ NIV അയച്ചു. നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. നെല്ലിയാമ്പതിയിൽ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കൊല്ലങ്കോട് പയ്യല്ലൂർ കൊമ്പൻകാട് സിജിനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. അറിയിപ്പത്തിന് കവ്യാഞ്ജലി, ഗാനഗന്ധർവൻ. പാല നാരായണൻ നായർ എഴുതിയ കവിത, ആലപിക്കുന്നത് സംയുക്ത എസ്. 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:55 പരിസൺസ് ചായ ഹാപ്പി ജേണി, പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, 7:05 ഓപ്പൺ ഫോറം നീതിയും നിയമവും. ഏഴ് 15 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം, സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.

0: കാവ്യാഞ്ജലി.
1: പാല നാരായണൻ നായരുടെ ഗാനഗന്ധർവൻ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. ആലപിച്ചത് സംയുക്ത എസ്.

0: നിങ്ങളിതുവരെ കേട്ടത് പാല നാരായണൻ നായരുടെ ഗാനഗന്ധർവൻ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങൾ. ആലപിച്ചത് സംയുക്ത എസ്.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാതവന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ചിത്രം കാട്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, വേദ്പാൽ വർമ്മയുടെ സംഗീതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
3: സ്മൃതി മധുരം
4: 103.6 റിയൽ എഫ്എം.
0: ഇനി കേൾക്കാം ശകുന്തള എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
4: പി സുശീല പാടിയ ഗാനം, ചിത്രം ഹൃദയത്തിന്റെ നിറങ്ങൾ, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: കണ്ണങ്കണ്ടി മഴക്കാലമേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പരിപാടികൾ ഏതൊക്കെയെന്നറിയാം. ടൗൺഹാളിൽ ഓഗസ്റ്റ് 15 കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന 10,000 ഗായകരുടെ സ്വാതന്ത്ര്യദിന പരിപാടി കേരളം പാടുന്നു ദേശത്തിനായി. അതിന്റെ സ്വാഗത സംഘ രൂപീകരണമുണ്ട്. രാവിലെ 10 മണിക്ക് മേയറോ സദാശിവൻ ഉദ്ഘാടനം.

0: ചെയ്യും. അക്കാദമി ആർട്ട് ഗാലറിയിൽ നിപുണ ശശിധരന്റെ ചുമർ ചിത്ര പ്രദർശനം രാവിലെ 11 മുതൽ. മീഞ്ചന്ത ആർട്സ് കോളേജിൽ അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെലവൂർ വേണു അനുസ്മരണവും സിനിമാ പ്രദർശനവും ഉച്ചയ്ക്ക് 1:30. KSRTC സ്റ്റാൻഡിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ നേതൃത്വത്തിൽ ഡബിൾ ഡെക്കർ ബസിൽ ലോകകപ്പ് വിളംബര ജാഥ കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്യും. അരിയടത്തുപാലം ഗ്രാൻഡ് സോക്കർ ടർഫിൽ ഫുട്ബോൾ പ്രദർശന മത്സരമുണ്ട്. വൈകിട്ട് 4:30 മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ബിപു ഗവൺമെന്റ് HSSൽ മലബാർ യോഗ റിസർച്ച് സെന്ററിന്റെ യോഗ ക്ലാസ് വൈകിട്ട് 6:30.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്ന്

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
5: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളുടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കല്പ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108

0: പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
0: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
0: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി

0: കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൻസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: എട്ട് ഏഴിന് കോഴിക്കോട് എത്തിച്ചേരേണ്ട ലോക്മാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:45 വൈകിയോടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്. 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
2: ഹാപ്പി ജേണി.
5: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ. ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 64 പോയിന്റ് വർദ്ധിച്ച് 73,983-ലും നിഫ്റ്റി 27 പോയിന്റ് കുറഞ്ഞ് 23,214-ലും ആണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണ്ണവില പരിശോധിച്ചാൽ ഗ്രാമിന് 13,545 രൂപ, പവന് 1,08,360 രൂപ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
9: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
10: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്നത്തെ ഗാനം.
1: പ്രശസ്തമായ സ്വന്തം കവിത ജനങ്ങളേറ്റെടുത്ത ഒരു ചലച്ചിത്രഗാനമായി പരിണമിച്ചതിന്റെ കഥ പറയുന്നു ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. ചിത്രം സ്പിരിറ്റ്. ഗായകൻ ഉണ്ണിമേനോൻ. സംഗീത സംവിധാനം ഷെഹബാസ് അമൻ.
2: സത്യത്തിൽ സ്പിരിറ്റില് രഞ്ജിത്തിന്റെ അടുത്ത് സിനിമയുടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അതിൽ മൂന്ന് പാട്ടുകളുടെ ആവശ്യം പറഞ്ഞു. ഒന്ന്, ഒരു കവിയുടെ മരണം, ആ മരണ സമയത്ത് ഉപയോഗിക്കാവുന്ന കുറച്ച് വരികൾ വേണമെന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ആ സമയത്താണ് മറ്റേ ഈ മരണമെത്തുന്ന നേരത്തുനിന്നുള്ള എൻ്റെ കവിതയാണത്. സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ള

അല്ല, അത് കവിതയായിട്ട് വരികയും ഭാഷാഭൂഷയിൽ പ്രസിദ്ധീകരിക്കും, കുറച്ചാളുകളൊക്കെ വായിക്കുകയും ചെയ്ത ഒരു കവിതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കവിത ഉണ്ട്, അതിൽ നിന്ന് ആവശ്യമുള്ള വരികൾ ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് മുഴുവനായിട്ട് തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ കവിത ഇപ്പം ഒരു കവിത എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാട്ട് എന്നുള്ള രീതിയിൽ അത് വളരെ പ്രശസ്തമായി, ഒരുപാട് ആൾക്കാർ അത് കേട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് എന്നോട് ആളുകൾ പറയാറുണ്ട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
4: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
5: ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ഒറ്റ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 323, 498A, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമൊക്കെ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തു എന്നാരോപിച്ച് അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ്

ചെയ്യാൻ സാധിക്കില്ല. അവർക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുശീൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ നടത്തിയ നിരീക്ഷണമാണിത്. എന്ന് മാത്രമല്ല, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും ഒരേ തരത്തിലുള്ള ആരോപണം, അതായത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ആരോപണം മാത്രമായിരുന്നു പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും തങ്ങൾക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ നടപടികൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ല എന്നതിനാൽ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി പാറ്റ്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ അവർ ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും പരാതിക്കാരി മുന്നോട്ട് വെച്ചിരുന്ന ആരോപണം എന്ന് പറഞ്ഞാല് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും അതേ ആരോപണം തന്നെയാണ്. അപ്പൊ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണം മുന്നോട്ട് വെച്ചിട്ടാണ് തങ്ങളെ ഉപദ്രവിക്കാനായി തങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളും പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിയും. വസ്തുതാ നിയമ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ പരാതിക്കാരി ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ റദ്ദാക്കിയപ്പോ പാറ്റ്ന ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു, നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 341, 323, 498 എ ക്രൂവൽറ്റി സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 ഈ വകുപ്പുകൾ പ്രകാരമൊക്കെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. അതേസമയം അതേ ആരോപണം തന്നെയാണ് പരാതിക്കാരി തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു, അത് ക്രൂരതയാണ്, അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 341, 323, 498 എ, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. പക്ഷെ പരാതിയില് കൃത്യമായ മറ്റാരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് കയർത്ത് സംസാരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചുവെന്നോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്രൂരത ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ട സംഭവങ്ങളൊന്നും തന്നെ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഈ ഒരു ഗ്രൗണ്ടിലാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടി നിയമങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും പരാതിയിൽ ഇല്ലാത്തതിനാൽ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കി. അതേ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കുവാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ തുടർന്നോട്ടെ, പക്ഷെ ഭർത്തൃ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ പരാതിയുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് പാറ്റ്ന ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ സമീപിച്ചത്. സുശീൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ്, അതാണ് കേസ്. ഈ കേസിലാണ് വസ്തുതാ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്, ഒരേ ആരോപണമാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും വെച്ചിട്ടുള്ളത്, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും വെച്ചിട്ടുള്ളത്. ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി പാറ്റ്ന ഹൈക്കോടതി, പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിയില്ല. നീതിവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ് പാറ്റ്ന ഹൈക്കോടതി എടുത്തത് എന്നുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എത്തിച്ചേർന്നത്. ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 എന്ന വകുപ്പ് അനുസരിച്ചിട്ടാണ് ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ 482 എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് എന്ന് പറയും. ഹൈക്കോടതിക്ക് ഉള്ള അധികാരങ്ങളാണ്. അടിസ്ഥാനരഹിതമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആർക്കെങ്കിലും എതിരെ ക്രിമിനൽ കേസ് കൊടുക്കുക, പോലീസിൽ പരാതി കൊടുക്കുക, അങ്ങനെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായിട്ട് ഉള്ള ഒരു വകുപ്പാണ് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482. ഈ വകുപ്പ് അനുസരിച്ച് തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുവാൻ പ്രതികൾക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് അവകാശമുള്ളത്

0: ഉള്ളത് എന്ന് ധാരാളം കേസുകളിൽ നീതിന്യായ കോടതികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് 2025 ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി പ്രഖ്യാപനം നടത്തിയ ഒരു കേസില് കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതികളെ സമീപിക്കുവാൻ സാധിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നതാണ് ആ ഒരു കേസില് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്ന്, കുറ്റാരോപിതൻ ആശ്രയിക്കുന്ന വിവരങ്ങൾ കൃത്യവും നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതും ന്യായയുക്തവും സംശയാതീതവുമാണോ, അതായത് വസ്തുതകൾ കൃത്യമാണോ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതാണോ എന്ന് ആണ് ഹൈക്കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു ആസ്പെക്റ്റ്. അതുപോലെ രണ്ടാമത്തെ നിർദ്ദേശം വെച്ചിട്ടുള്ളത്, പ്രതികൾ ആശ്രയിക്കുന്ന വസ്തുതകൾ പ്രതിക്കോ പ്രതികൾക്കെതിരെയോ ചുമത്തിയ കുറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വാദങ്ങളെ, അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് അതിനെ തള്ളിക്കളയുമോ, അതായത് പരാതിയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതാപരമായ വാദങ്ങളെ റിജക്ട് ചെയ്യാൻ പര്യാപ്തമായ വസ്തുതയാണോ പ്രതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ന്യായബോധമുള്ള ഒരു വ്യക്തിയെ ആരോപണങ്ങളുടെ വസ്തുതാപരമായ അടിസ്ഥാനം തെറ്റാണെന്ന് തള്ളിക്കളയാനും അപലപിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ പ്രതികളുടെ വാദമുഖങ്ങൾ. മൂന്നാമത്തേത്, പ്രതി ആശ്രയിച്ച തെളിവ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പരാതിക്കാരൻ നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ന്യായമായും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണോ. തനിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പ്രതികൾ ആശ്രയിക്കുന്ന ചില ഗ്രൗണ്ട്സ് ഉണ്ട്, അത് പ്രോസിക്യൂഷനോ പരാതിക്കാരനോ കൃത്യമായി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിയുടെ വാദത്തിന്റെ ശക്തി കൂട്ടുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കേസില് പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരേ ഒരു പരാതി എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ തങ്ങളോട് കയർത്ത് സംസാരിക്കുന്നു. അപ്പോ പ്രതികളായിട്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിയും മാതാപിതാക്കളും ഒക്കെ പറയാണ്, കയർത്ത് സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനെതിരെ കൃത്യമായ എന്തെങ്കിലും മറുവാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമാണെങ്കിൽ ഹൈക്കോടതിക്ക് ക്രിമിനൽ നടപടികൾ റദ്ദാക്കുവാനുള്ള അധികാരമില്ല. നാലാമത്തേത്, വിചാരണയുമായി മുന്നോട്ട് പോകുന്നത് കോടതി നടപടിക്രമങ്ങളുടെ ദുരുപയോഗത്തിന് കാരണമാകുമോ, നീതിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയില്ലേ. ഇത്രയുമാണ് ആ ഒരു കേസിൽ 2025 വിധി പ്രഖ്യാപനം നടത്തിയ കേസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന കേസിൽ നീതി നടപ്പാക്കുവാൻ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ ആവശ്യം, അതോ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകിയാൽ അത് നിലവിലുള്ള നിയമങ്ങളുടെ ദുരുപയോഗമാകുമോ, ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 അനുസരിച്ച് പ്രതികൾ ഹൈക്കോടതിയിൽ തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടുവാനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

0: 2012 റിലീസ് ചെയ്ത ലാൽജോസ് ചിത്രമായ സ്പാനിഷ് മസാലയിൽ നിന്നൊരു അപൂർവ ഗാനം. സംഗീത സംവിധായകനായ വിദ്യാസാഗറും ഗായകനായ ഉദിത് നാരായണനോടൊപ്പം ഈ ഗാനത്തിൽ പാടിയിട്ടുണ്ട് എന്നതാണ് ഈ അപൂർവത. ഗാനരചന ആർ വേണുഗോപാൽ. ഇതേ ഗാനം കാർത്തിക്കിന്റെ ശബ്ദത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത.
1: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
4: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയർ ആകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: മൈൻഡ് യുവർ ലാംഗ്വേജ് ഓർ എൽസ് യു വിൽ ലാൻഡ് ഇൻ എ സൂപ്പ്. ആ പറഞ്ഞതിൽ ഒരു ശാസനയുണ്ടോ? മാത്രമല്ല, എനിക്ക് ഈ സൂപ്പിലൊന്നും വലിയ താല്പര്യമില്ല. ശാസനയൊന്നും അല്ല, മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നാൽ ഭാഷ ശ്രദ്ധിക്കുക. MIND മൈൻഡ്, YOUR യോ, LANGUAGE ലാംഗ്വേജ്. മൈൻഡ് യുവർ ലാംഗ്വേജ് ഒരു ഇംഗ്ലീഷ് ഫ്രേസ് അഥവാ പൂർണ്ണ അർത്ഥം നൽകുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ്. മര്യാദാപൂർവം സംസാരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. കേൾക്കുന്ന ആൾക്ക് അരോചകമാവാതിരിക്കാൻ അവനവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, സംസാരരീതി, ഭാഷാശൈലി എന്നിവയിൽ കരുതൽ, മര്യാദ എന്നിവ പാലിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശാസനാരൂപത്തിലും പറയാം. ഒരാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് നമ്മുടെ ഇഷ്ടക്കേട് പ്രകടമാക്കാറില്ലേ? അപ്പോഴും പറയുക മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിലോ മറ്റേതൊരു ഭാഷയിലോ ഉള്ള പ്രാവീണ്യം തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ്. അതേസമയം അനൌചിത്യപരമായ സംസാരം നമ്മളെ കുഴപ്പത്തിലും ചെന്ന് ചാടിക്കും. ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ക്യാൻ ലാൻഡ് അസ് ഇൻ എ സൂപ്പ്.
5: ലാൻഡ് അസ് ഇൻ എ സൂപ്പ്, ആ പ്രയോഗം ഒന്ന് വ്യക്തമാക്കാമോ?
4: ലാൻഡ് അസ് ഇൻ എ സൂപ്പ് ഓർ ലാൻഡ് വൺസെൽഫ് ഇൻ എ സൂപ്പ് is an English idiom. Idioms എന്നാൽ ഭാഷാപ്രയോഗങ്ങൾ. വാക്കുകളുടെ അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പൂർണ്ണമായ പ്രയോഗത്തിന്റെ അർത്ഥം. ലാൻഡ് ഇൻ എ സൂപ്പ്, LAND ലാൻഡ്, INNASOUP സൂപ്പ്. ലാൻഡ് ഇൻ എ സൂപ്പ് മീൻസ് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ഓർ to get into a difficult situation. അതായത് കുഴപ്പത്തിൽ അഥവാ പ്രശ്നത്തിൽ ചെന്ന് ചാടുക എന്ന് അർത്ഥം. അല്ലാതെ സൂപ്പ് പാത്രത്തിൽ ചെന്ന് വീഴലല്ല.
5: ഇതെങ്ങനെയാ സെന്റൻസിൽ ഉപയോഗിക്കുക?
4: Coming late to classes regularly landed her in a soup. ക്ലാസ്സിൽ സ്ഥിരമായി വൈകി വരുന്നത് അവളെ പ്രശ്നത്തിൽ ചെന്ന് വീഴ്ത്തി. Coming late to classes regularly landed her in a soup. Taking law into one's hands can land oneself in a soup. Niyamam kayil edukkunnathu prashnathil chennu chaadikkum. Taking law into one's hands can land oneself in a soup. Traveling without ticket landed him in a soup. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് അവനെ കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ചു. ട്രാവലിംഗ് വിതൗട്ട് ടിക്കറ്റ് ലാൻഡഡ് ഹിം ഇൻ എ സൂപ്പ്.
5: ഇപ്പോ മനസ്സിലായി, യൂസിംഗ് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് വിൽ ലാൻഡ് വൺസെൽഫ് ഇൻ എ സൂപ്പ്.
4: യെസ്, മൈൻഡ് യുവർ ലാംഗ്വേജ് ഓർ എൽസ് യു വിൽ ലാൻഡ് ഇൻ എ സൂപ്പ്.
0: You are listening to Simon Eye Hospital English Matters presented by Smita Manikoth.
1: Samarpichathu Vadagareyude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttyadi.
6: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയോ സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
7: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
8: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ഷോപ്പിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: പഠന വൈകല്യങ്ങൾ പലതരം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ്.
3: ഏറ്റവും സാധാരണമായി കേൾക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ. ഡിസ് എന്നാൽ ഡിഫിക്കൽറ്റി, ലെക്സിയ എന്ന് പറഞ്ഞ വേർഡ്സ്. അതിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി വിത്ത് വേർഡ്സ്, വായിക്കാനും സ്പെൽ ചെയ്യാനും എഴുതുവാനുമുള്ള ബുദ്ധിമുട്ട്. ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടി അവരുടെ മെന്റൽ എനർജി മുഴുവനും വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു ബേസിക് സ്കില്ലിലുള്ള ബുദ്ധിമുട്ട് അവരുടെ പഠനത്തെ ബാധിക്കും. അടുത്തത് ഡിസ്ഫേസിയ, സ്പെസിഫിക് ലാംഗ്വേജ് ഡിഫിക്കൽറ്റി. ഈ കുട്ടികളിൽ ഭാഷ പഠിക്കുവാനായിരിക്കും ബുദ്ധിമുട്ട് കാണുക. വേറൊന്ന് ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഈ കുട്ടികളിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ, മെമ്മറി, സ്പെല്ലിംഗ് ആൻഡ് ലാംഗ്വേജ് എന്നീ ഏരിയാസിൽ പലതരം വിഷമങ്ങൾ കാണാം. കണക്കിൽ വരുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ ഡിസ്കാൽക്യുലിയ എന്ന് വിളിക്കുന്നു. ഈ കുട്ടികളിൽ സീക്വൻസിൽ നമ്പേഴ്സ് പറയാനുള്ള ബുദ്ധിമുട്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോൺസെപ്റ്റ്സിലുള്ള ബുദ്ധിമുട്ട്, സാധാരണമായി പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നീ ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാനും ബുദ്ധിമുട്ട് കാണും. അടുത്തത് ഡിസ്പ്രാക്സിയ അഥവാ ക്ലംസി ചൈൽഡ് സിൻഡ്രോം. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് കുട്ടികളിൽ മോട്ടോർ ഡിഫിക്കൽറ്റി കാണുമ്പോഴാണ്, അതായത് മൂവ്മെന്റ്സും ഐ ഹാൻഡ് കോർഡിനേഷനിലും ഉള്ള പ്രയാസങ്ങൾ. ഇവരിൽ എഴുത്ത് തീർച്ചയായും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇതിനു പുറമേ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ശരിക്കും കാണാനുള്ള ശേഷിക്കുറവ്, സെൻട്രൽ ഓഡിറ്ററി പ്രോസസിംഗ് ഡിസോർഡർ, പറയുന്നതൊന്നും കേൾക്കുന്നത് വേറൊന്നും. പിന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ, ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ ആയതുകൊണ്ട് വളരെ സിവിയറിൽ നിന്ന് വളരെ മൈൽഡിലേക്ക് പോവാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതിനാൽ വളരെ സിവിയർ ആയിട്ടുള്ള കേസുകൾ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലാത്ത കേസുകളൊന്നും സ്വതവേ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്താറില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ഒരു കുട്ടിക്ക് ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത്. ഇതെല്ലാം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്തുന്ന കണ്ടീഷൻസ് ആണ്. ഈ ഒരു കണ്ടീഷൻ ഉള്ളതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാം? ആദ്യമായി, ഡിഫിക്കൽറ്റി ഓർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തീർച്ചയായും മൾട്ടി സെൻസറി ടീച്ചിങ് വേണം. അത് പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക്. കിനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ചെയ്തു പഠിക്കുന്ന മൊഡാലിറ്റീസ് ഉപയോഗിച്ച് വേണം ലെസൺ പഠിപ്പിക്കാൻ. പഠിപ്പിക്കുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിപ്പിക്കണം. അതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽറ്റി തരണം ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ട്യൂഷൻ ടീച്ചറിനെ അല്ല നമുക്ക് ആവശ്യം. കുട്ടിയുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് നോക്കി അവർക്ക് വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിർദ്ദേശങ്ങളും റൂൾസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിക്കണം. ഈ കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരല്ല. അതിനാൽ ഹൗ ടു തിങ്ക് ത്രൂ സെൽഫ് ക്വസ്റ്റ്യനിങ് ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ടീച്ചേഴ്സ് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ ആൻസറിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനു പുറമെ കുട്ടികൾ വലിയ കുട്ടികളാവുന്തോറും അവർക്ക് സ്റ്റഡി സ്കിൽസ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ സ്വന്തം പഠിക്കാം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിക്കണം. അവരിൽ വേറൊരാളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇതിന് പല തരം മെമ്മറി ടെക്നീക്സും വിഷ്വൽ ടെക്നീക്സ് എല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് റെയിൻബോ പഠിപ്പിക്കുമ്പോൾ വിബ്ജിയോർ എന്ന് പഠിപ്പിക്കുന്നത് അതൊരു ഫസ്റ്റ് ലെറ്റർ നിമോണിക് ആണ്. വരച്ച് പഠിപ്പിക്കുന്നത് വിഷ്വൽ ലേണേഴ്സിന് വളരെ ഇഫക്റ്റീവ് ആണ്. സെൽഫ് ക്വസ്റ്റ്യനിങ് സ്ട്രാറ്റജി ആണ് കുട്ടികളെ തീർച്ചയായും പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എല്ലാം പഠിപ്പിച്ചാൽ വളരെ ഉപകാരപ്രദമാവും. ഇതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്ന് പറയുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജീസിലൂടെ ഓരോ കുട്ടിക്കും അവരുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി എത്താൻ പറ്റട്ടെ.
2: പഠന വൈകല്യങ്ങൾ പലതരം. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ് സംസാരിച്ചതാണ് കേട്ടത്.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.

0: ഉള്ളിയേരി കോഴിക്കോട്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
0: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
4: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
7: കവിയൂർ സി കെ രേവമ്മ പാടിയ ഒരു ഗ്രാമഫോൺ നാടക ഗാനം.

0: നിങ്ങൾ കേട്ടത് കവിയൂർ സി കെ രേവമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
6: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: Cup 2026. ലോക ശ്രദ്ധ മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുന്ന ഫുട്ബോൾ ലോകകപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 16 മത്സരവേദികൾ, 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 104 മത്സരങ്ങൾ, 1248 താരങ്ങൾ. ജൂലൈ 19 ഒരേയൊരു ജേതാവിലേക്കെത്താൻ 39 ദിവസങ്ങൾ. ഇത്തവണയും പഴയ പടക്കുതിരകൾ തേരോട്ടം തുടരുമോ അതോ പുത്തൻ താരോദയങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. അമേരിക്കയിലെത്തിയ മാധ്യമ പ്രവർത്തകൻ കമാൽ വരദൂർ ശ്രദ്ധയോടെ.
1: ഇത്തവണ വേൾഡ് കപ്പിൽ കാണുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ്. 2022 വേൾഡ് കപ്പ് ഖത്തർ എന്ന കൊച്ചു രാജ്യം മാത്രം ആതിഥേയത്വം വഹിച്ചെങ്കിൽ ഇത്തവണ ലോകത്തിലെ വലിയ മൂന്ന് രാജ്യങ്ങൾ മെക്സിക്കോ, കാനഡ, അമേരിക്ക. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിൽ കണ്ടത് 32 ടീമുകളാണെങ്കിൽ ഇവിടെ 48 ടീമുകൾ മത്സരിക്കുന്നുണ്ട്. ഇനിയുള്ള വേൾഡ് കപ്പിന്റെ ഫോർമാറ്റ് 48 ടീമുകൾ വെച്ചാണ്. 48 ടീമുകൾ വരുമ്പോൾ നമ്മൾ ഖത്തറിൽ കാണാത്ത ഒരു പ്രത്യേകത, അതായത് റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്ന ഒരു നോക്കൌട്ട് സ്റ്റേജ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് 4 ടീമുകൾ വീതമുള്ള ഗ്രൂപ്പുകളാണ്. ഇത്തവണ അത് തന്നെയാണ്, 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളുണ്ട്. നോർമലി ഈ ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുക. പക്ഷെ ഇത്തവണ മാറ്റം എന്ന് പറയുന്നത് ഈ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് പുറമെ ദ ബെസ്റ്റ് തേർഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള 8 പേരും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് റൗണ്ട് ഓഫ് 32 വരുന്നത്. അതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, വളരെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ഇപ്പൊ ഇത്തവണ അരങ്ങേറ്റം കുറിക്കുന്ന കുറസാവോ എന്ന് പറയുന്ന ചെറിയ ഒരു രാജ്യമുണ്ട്, കാബോ വെർദെ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ഏഷ്യയിൽ നിന്ന് കന്നിക്കാരായിട്ട് ഉസ്ബെക്കിസ്ഥാനും ജോർദാനും, അങ്ങനെ കുറച്ചധികം നല്ല രാജ്യങ്ങൾ ഫുട്ബോളിന്റെ തട്ടകങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഉദ്ഘാടന മത്സരം മെക്സിക്കോയിലാണ്. മെക്സിക്കോയും കാനഡയും കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ, മെജോറിറ്റി ഓഫ് ദ മാച്ചസ് എന്ന് പറയുന്നത് US ഫൈനൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ്, ന്യൂയോർക്കിൽ. മത്സരങ്ങൾ ഈ ക്രമത്തിലാണെങ്കിൽ കളിക്കമ്പക്കാർ അല്ലെങ്കിൽ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവർ, അതായത് ഇപ്പോഴും തന്നെ ബെറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത്തവണ ആര് കപ്പടിക്കും? പതിവായിട്ട് നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇത്തവണയും ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇത്തവണയും പതിവ് പോലെ വലിയ താരനിരയുണ്ട്. നമ്മൾ കണ്ടതാണ് 4 വർഷം മുമ്പ് മെസ്സിയും അർജന്റീനയും ഖത്തറിൽ കപ്പടിച്ചത്. മെസ്സിയും അർജന്റീനയും വീണ്ടും വരുന്നുണ്ട്. അവർ ഫിഫ റാങ്കിങ്ങിൽ, വേൾഡ് റാങ്കിങ്ങിൽ 1st ടീമാണ് അവർ. അവർക്കൊപ്പം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീലുണ്ട്. നെയ്മർ ഇഞ്ചുറി ഒക്കെ മുക്തമായി കളിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാലും വിനീഷ്യസ് ജൂനിയർ, റഫിഞ്ഞ ഉൾപ്പെടെ നല്ല ഒരു സെറ്റപ്പ് ടീമാണ് കാർലോസ് എൻസലോട്ടി പരിശീലിപ്പിക്കുന്ന ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ ഈ രണ്ട് പ്രബലരുണ്ട്. യൂറോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാണ്. നമ്മൾ കണ്ടു 41 വയസ്സായ അദ്ദേഹത്തിന്, ലോക റെക്കോർഡ് ഗോൾ സ്കോററാണ് അദ്ദേഹത്തിന്. ഇതുവരെ വേൾഡ് കപ്പ് ഇല്ല. അപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പിലേക്ക് വരുന്നു. പോർച്ചുഗൽ സംഘത്തിൽ ബ്രൂണോ സിൽവ, മെന്റസ് വിറ്റിഞ്ഞ, അങ്ങനെ ധാരാളം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. നല്ല ടീമാണ്. ഫ്രാൻസ് പതിവ് പോലെ എല്ലാ വേൾഡ് കപ്പിലും ദിദിയർ ദശാംസിന്റെ ഫ്രഞ്ച് സംഘം ശക്തരാണ്. ഇത്തവണ ഉസ്മാൻ ഡെംബാലെ, കിലിയൻ എംബാപ്പയെ തുടങ്ങി, ദിദിയർ ദുവോ തുടങ്ങി നല്ല ഒരു താരനിര ഫ്രാൻസിനുണ്ട്. ഇംഗ്ലണ്ട് ഫുട്ബോളിന്റെ തറവാട്ടുകാരാണ്. 66 മാത്രമാണ് ഇതുവരെ വേൾഡ് കപ്പ് കിട്ടിയത്. ഇത്തവണ ഹാരി കെയ്ൻ നമ്മൾ കണ്ടു, ജർമ്മൻ ബുണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിച്ചിനായിട്ട് ഗോളുകൾ സ്കോർ ചെയ്ത് കൂട്ടിയ ഒരു താരമാണ്. ജർമ്മനി നമുക്ക് എഴുതി തള്ളാൻ കഴിയാത്ത ഒരു യൂറോപ്യൻ ടീമാണ്. നെതർലൻഡ്സ് പന്തേക്കാരിൽ ചിലർ പറയുന്നു നെതർലൻഡ്സ് കയറി വരും എന്ന് പറയുന്നു. അങ്ങനെ യൂറോപ്പ് നല്ല സംഘവുമായിട്ട് വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തവണയും ഒന്നുകിൽ ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ് ഞാൻ പ്രിഫർ ചെയ്തതല്ല. എനിക്ക് തോന്നുന്നു പോർച്ചുഗൽ ഇത്തവണ ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് മാറിയേക്കാം. കാരണം പോർച്ചുഗലും അർജന്റീനയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മത്സരങ്ങൾ മുന്നേറി കഴിഞ്ഞാൽ പോർച്ചുഗലും അർജന്റീന തമ്മിൽ ക്വാർട്ടർ ഫൈനൽ വരുന്നുണ്ട്. ആ ക്വാർട്ടർ ഫൈനൽ ഏതെങ്കിലും ഒരു ടീം പുറത്താവാൻ സാധ്യതയുണ്ട്. പോർച്ചുഗൽ മുന്നോട്ട് കയറി വരും എന്നുള്ളതാണ് ശരിക്കും താരനിര നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ സവിശേഷതകൾ പലതുണ്ട്, സൂപ്പർ താരങ്ങൾ പലതുണ്ട്. ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷന്റെ പ്ലേയേഴ്സ് എന്ന് പറയുന്ന മെസ്സി, റൊണാൾഡോ, നെയ്മർ ഒക്കെ അവസാന ലോകകപ്പാണ്. ഇവരിൽ ആര് കപ്പടിക്കും എന്നുള്ളത് നവംബർ 20 രാത്രി മാത്രമേ അറിയാനായിട്ട് പറ്റൂ. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം.
0: ലോകകപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിജയഗാഥകൾ മാത്രമല്ല, കിരീടം സ്വപ്നം കണ്ടെത്തി തലകുനിച്ചു മടങ്ങിപ്പോയ ഇതിഹാസങ്ങളുടെ ഓർമ്മകളും. ആരും ശ്രദ്ധിക്കാതെ ലോകകപ്പിന്റെ വേദിയിലെത്തി വെറും 1.5 മണിക്കൂറിനുള്ളിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന സൂപ്പർ താരങ്ങളായി മാറിയവരുടെ കഥകളും അതിലുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതും പുതിയൊരു ലോകകപ്പ് തുടങ്ങുന്നതിന്റെ ആവേശത്തിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്,
2: ഈ വർഷത്തെ ഫുട്ബോൾ എന്ന് പറയുന്നത് മറ്റുള്ള വർഷങ്ങളിലെ വേൾഡ് കപ്പിൽ നിന്ന് മാറ്റാണ്. കാരണം ഈ വർഷം രാജ്യങ്ങൾ കൂടുതലാണ്, 48 രാജ്യങ്ങൾ ഈ വർഷമുണ്ട്. സാധാരണ 32 മറ്റു രാജ്യങ്ങളെ കളിക്കലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും രാജ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കളി കൂടുതൽ ഉണ്ടാവും, അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും കൂടും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത്.

0: കാണുന്നത്.
1: പിന്നെ അമേരിക്കയിൽ കളി നടക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റി നിർത്തിയാൽ വേൾഡ് കപ്പിന് ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് കാണുന്നത്. ഇപ്പൊ നാളെ കളി തുടങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും, ആര് കപ്പടിക്കും എന്നുള്ളതൊക്കെ എന്താ പറയുക, ആകാംക്ഷയോടെ കാത്തു നിൽക്കുവാണ്. ഇനിയിപ്പം നമ്മള് അതായത് ഇത്രയും കോടി ജനങ്ങളുള്ള നമ്മള് ഫുട്ബോൾ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യാത്തതാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കൊക്കെ വിഷമമുള്ള കാര്യമാണ്, കാരണം നമ്മുടെ നാട് ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് ഫുട്ബോൾ അത്രത്തോളം താല്പര്യമുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ നാടിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോഴൊന്നും ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും മേലെയുള്ള ആൾക്കാർക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ കഥ. കാരണം ഇതിനൊരു പ്രത്യേകം ഗ്രാസ് റൂട്ട് തൊട്ട് മേലോട്ടേക്ക് വരുന്ന ഒരു പ്ലാൻ വേണം. നമ്മളത് നോക്കുമ്പോൾ ഒരു രാജ്യത്തെ ഏറ്റവും ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയത് അതിൽ ലീഗാണ്. നമ്മളെ ലീഗ് ഇന്ന് നടക്കുവോ ഇല്ലയോ എന്ന് അറിയാത്ത സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ എങ്ങനെയാണ് വേൾഡ് കപ്പ് പ്രതീക്ഷിക്കാൻ നിൽക്കുന്നത്? അപ്പോൾ അത് എളുപ്പമല്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യും, അന്ന് ലോകത്തിന് മനസ്സിലാവും ഇന്ത്യക്ക് ഫുട്ബോൾ എന്തായിരുന്നു എന്നുള്ളത്. അന്ന് ലോകത്തിനും ഇപ്പോൾ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാന് കളി കാണുന്ന സമയം തൊട്ട് ബ്രസീലിന്റെ ഫാനാണ്. ഇത്തവണയും ബ്രസീൽ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഏകദേശം 10-24 വർഷങ്ങളായിട്ട് ബ്രസീലിന് കപ്പുകളൊന്നുമില്ല, എന്നല്ല വേൾഡ് കപ്പ് ഇല്ല. അപ്പൊ അത് ഇത്തവണ തിരുത്തണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ അത് എളുപ്പമല്ല, കാരണം ഈ മുന്നേ പറഞ്ഞ പോലെ ടീമുകളുടെ എണ്ണം കൂടുന്നതും ക്വാളിറ്റി കൂടുന്നതും ഉണ്ട്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ ഹോളണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഇവരൊക്കെ നല്ല ടീമിനെയാണ് ഇപ്രാവശ്യം കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അർജന്റീനയുടെ കാര്യം. കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അതിനെ തുടങ്ങിയ ഫോം ഇപ്പോഴും അവർ നിലനിർത്തിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പം എളുപ്പമല്ല ബ്രസീലിന്, പക്ഷെ എന്റെ ആഗ്രഹം ബ്രസീൽ ജയിക്കണം എന്നുള്ളതാണ്. നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്, നമുക്ക് കളിച്ച് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് ഈ പറയുന്ന പേരിനനുസരിച്ചിട്ടുള്ള കളി അല്ലെങ്കിൽ കോച്ചിന്റെ നെയിമിനനുസരിച്ചിട്ടുള്ള കളിയൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ കൊണ്ടുവന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ.
2: ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ കേരളത്തിലെ ആവേശത്തിന് സമാനതകളില്ല. നാടും നഗരവും ഒരുപോലെ ഫുട്ബോളിന്റെ നിറങ്ങൾ അണിയുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കൊടികളും കട്ടൌട്ടുകളുമായി കേരള ജനത തയ്യാറായി കഴിഞ്ഞു. സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നെന്മേനി,
3: നമ്മുടെ എല്ലാം കണ്ണും കരളും പ്രതീക്ഷയും സ്വപ്നവും എല്ലാം ഒരു പന്തിനു ചുറ്റും കറങ്ങാൻ തുടങ്ങുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വിശേഷിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്സവമായിട്ടാണ് ഈ ലോകകപ്പിനെ മലയാളികൾ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ നമ്മൾ ലോകകപ്പ് തുടങ്ങുന്ന സമയമാകുമ്പോൾ എല്ലാവരുടെയും ചർച്ചകൾ ആരാവും ഇത്തവണത്തെ കപ്പ് ഉയർത്തുക, ഫുട്ബോളിന്റെ രാജകിരീടം ആരുയർത്തും എന്ന ചോദ്യം, അതൊരു $1 million ക്വസ്റ്റ്യൻ ആയിട്ട് ഉയർന്നു വരാനുണ്ട്. ഇത്തവണ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ പതിവ് പോലെ 2-3 ടീമുകളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല സാധ്യതകൾ എന്നുള്ളതാണ് ഇത്തവണത്തെ ലോകകപ്പിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു 5-6 ടീമുകൾ തന്നെ ഒരു വേള കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള ടീമുകളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള കരുത്തരായ ശക്തികൾ എന്ന രീതിയിൽ അർജന്റീനയും ബ്രസീലും ഉണ്ട്. കഴിഞ്ഞ ഏതാനും എഡിഷനുകളായിട്ട് ബ്രസീലിന് കിരീടമില്ല, അർജന്റീനയാണ് നിലവിലെ ചാമ്പ്യന്മാർ. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് 1.5 dozen അടുത്ത് കരുത്തരായ ശക്തികൾ ഇത്തവണ കിരീടപ്പോരിന് കോപ്പുകൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അതോടൊപ്പം തന്നെ ജർമ്മനിയുണ്ട്. ജർമ്മനി മാനുവൽ നോയറുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ജർമ്മനിയും വമ്പൻ ഒരു സൈഡ് തന്നെയാണ്. ഹൃദയം കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമായിട്ടാണ് ജർമ്മനിയെ നമ്മൾ കണ്ടിട്ടുള്ളത്. ജർമ്മനിയെ എഴുതിത്തള്ളാനേ പറ്റില്ല. അതുപോലെ തന്നെയാണ് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനും ഇതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ടീമാണ്. അപ്പം ഇംഗ്ലണ്ട് ഒരു തവണ മാത്രമേ ചാമ്പ്യന്മാരായിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ പ്രകടനം നോക്കുകയാണെങ്കിലും ടീമെന്ന നിലയിൽ നോക്കുകയാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാന ലോകകപ്പിന് എത്തുന്ന പോർച്ചുഗലും മികച്ച ഒരു ടീമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ഇത്തവണ അത്ഭുതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടീം ഹോളണ്ടിന്റെ ടീമാണ്. അത് യൂറോപ്പിൽ നിന്നും അർജന്റീനയും ബ്രസീലും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കൊടുക്കുന്നത് പോലെയുള്ള വെല്ലുവിളി പ്രതീക്ഷ ഉയർത്തുന്ന ഒരു തരത്തിലേക്ക് യൂറോപ്പിൽ നിന്നും ടീമുകൾ ശക്തമായ സാന്നിധ്യമായിട്ട് ഇത്തവണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് പതിവ് പോലെ 2-3 ടീമുകളിലേക്ക് ഒതുങ്ങുന്നില്ല കിരീട സാധ്യതയുള്ള ടീമുകളുടെ എണ്ണം ഇത്തവണ 5-6 തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ഫുട്ബോൾ എന്ന ഒരൊറ്റ സൗന്ദര്യത്തിന് പിറകെ നമ്മുടെ ഹൃദയങ്ങൾ അതിരുകൾ ഭേദിച്ച് പറക്കുന്ന ഒരു അവസരമാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഞാനും ഈ ലോകകപ്പിനെ കാണുന്നത്. കളിയുടെ സമ്മോഹന മുഹൂർത്തങ്ങൾക്ക്, സൗന്ദര്യമുള്ള മുഹൂർത്തങ്ങൾക്ക്, അപ്രതീക്ഷിത അട്ടിമറികൾക്ക് എല്ലാം നമുക്ക് കാതോർക്കാം, കാത്തിരിക്കാം.
2: ലോകകപ്പിന്റെ മഹാമേളത്തിന് തിരശീല ഉയരാൻ ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആവേശവും അതിന്റെ ഉച്ചകോടിയിലാണ്. മൈതാനങ്ങൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറമാണെങ്കിലും വിജയത്തിന്റെ ആർപ്പുവിളികളും പരാജയത്തിന്റെ നിശബ്ദതകളും ഇനി ലോകം ഒരുമിച്ച് പങ്കിടും. കിക്കോഫിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരു പന്തിന്റെ ചലനത്തോടൊപ്പം കോടിക്കണക്കിന് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കാൻ തുടങ്ങുകയാണ്. ആരു വീഴും ആരു വാഴും എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.

0: മിറക്കിൾസ് വർണ്ണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: नूरा हाउस लोन्स, राग पराग समर्पिक।

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223330.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

നവരസകന്നഡ എന്ന രാഗത്തിൽ പാപനാശം ശിവന്റെ ഒരു കൃതിയാണത്. 28-ാമത് മേളകർത്താരാഗമായ ഹരികാംബുജിയുടെ ജന്യമാണ് നവരസകന്നഡ. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. വളരെ അപൂർവമായിട്ട് മാത്രം ചലച്ചിത്ര സംഗീതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് നവരസകന്നഡ. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ ഔസേപ്പച്ചൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: രണ്ടാമത്തെ ചരണമാകുമ്പോഴേക്കും രാഗം വീണ്ടും മാറുന്നു.
1: ഇനിയും കണ്ണിൽ കണിമലരാകും
0: എന്ന് തുടങ്ങുന്ന വരി മുതൽ പല രാഗങ്ങളുടെയും ഒരു മിശ്രണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഷഹാന പോലെ വരുന്നുണ്ട്, ചിലപ്പോൾ ദേശി പോലെ വരുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഗത്തിൻ്റെ അല്ലാത്ത ഒരു ഭാവമാണ് വന്നിട്ടുള്ളത്. എന്നാൽ തില്ലാന പോലെ സ്വരങ്ങളും ജതികളുമൊക്കെയുള്ള അടുത്ത ഭാഗത്ത് വീണ്ടും നവരസകന്നഡയിലേക്ക് തിരിച്ചു വരുന്നു.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
5: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ BTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

കഴിയുന്തോറും പകിട്ടേറുന്നു ചില ഗാനങ്ങൾക്ക്. രാജയുടെ സംഗീത ശൈലിയിൽ തനത് തമിഴ് മൊഴി അഴകൊഴുകുന്ന ജയചന്ദ്രനാഥത്തിലെ ഈ ഗാനം പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയല്ലേ? വൈദേഹി കാത്തിരുന്താൽ എന്ന ചിത്രത്തിലെ രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ഗാനം. ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ആദ്യം എഴുതി അതിനനുസരിച്ച് ചിത്രത്തിന്റെ കഥ മെനഞ്ഞെടുത്തു എന്നും പറയപ്പെടുന്നു. ചിത്രം വൈദേഹി കാത്തിരുന്താൽ, ഗായകൻ ജയചന്ദ്രൻ.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു രാത്രി നീണ്ട ഡ്രൈവിന് ശേഷം വയസ്സൻ അച്ഛന്മാരുടെ കേന്ദ്രത്തിലെ പാർലറിൽ ഉറങ്ങാത്ത കണ്ണുകളോടെ മഞ്ഞവെയിൽ നോക്കിയിരിക്കുന്ന അയാൾക്ക് താൻ കാലങ്ങളിലൂടെ പല പേരുകളിലും ശരീരങ്ങളിലുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ കുറ്റാന്വേഷകനാണെന്ന് തോന്നി. ഒരു സന്ദർശകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് തന്റെ മനസ്സിത്രയും കലുഷമായതെന്ന് ഫാദർ വില്യം നെല്ലിപ്പറമ്പിന് പിടികിട്ടിയില്ല. എന്നാൽ പാർലറിലേക്ക് ചെന്നപ്പോൾ പ്രകാശം കുറഞ്ഞ് ഏറെക്കുറെ മഞ്ഞ നിറമായി തീർന്ന വെയിലിലിരിക്കുന്ന കറുത്ത മനുഷ്യനെ കണ്ടപ്പോൾ എവിടെയൊക്കെയോ കളഞ്ഞിട്ടു പോകുന്ന ഭൂതകാലമെന്ന് തൊടുന്നത് പോലെ തോന്നി. പാതിരിയെ കണ്ടതും ഭവ്യതയോടെ എണീറ്റ് തലകുനിച്ച് അഭിവാദ്യം ചെയ്ത് അയാൾ സ്വയം പരിചയപ്പെടുത്തി. അച്ഛാ, ഞാൻ ഉണ്ണിച്ചക്കൻ. സബ് ഇൻസ്പെക്ടറാ, എനിക്ക് അച്ഛൻ്റെ സഹായം വേണമായിരുന്നു. വില്യമച്ഛൻ മിണ്ടിയില്ല, ആ മുഖമൊന്നും പറഞ്ഞതുമില്ല. ഞാൻ ശല്യപ്പെടുത്തണേണാ? ഇത്തിരി കഴിഞ്ഞപ്പോൾ ചുളിവുകൾ വീണു തുടങ്ങിയ വിഷാദം നിറഞ്ഞ ആ മുഖത്ത് ചെറിയൊരു ചലനമുണ്ടായി.
9: എന്താണ് വേണ്ടത്?
8: പാണ്ടിലോറിയിടിച്ചു മരിച്ച കള്ളനിൽ നിന്ന് തുടങ്ങി മുന്നോട്ടും പിന്നോട്ടും സ്ഥലകാലങ്ങളിലൂടെ സഞ്ചരിച്ച് കുഞ്ഞവരാച്ചൻ വരെ എത്തിയപ്പോൾ ഉണ്ണിച്ചക്കൻ മടിയോടെ ഒന്ന് നിർത്തി പാതിരിയുടെ മുഖത്തെ ഭാവം ശ്രദ്ധിച്ചു. കുറച്ചുനേരം അനക്കമുണ്ടായിരുന്നില്ല. മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ തീരെ വെളിപ്പെടുത്തുന്നില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. സേവ്യറിന്റെ മോൻ ഇമ്മാനുവൽ ശരിക്കും മരിച്ചതായിരുന്നില്ലേ? പിന്നെന്തിനാണ് കുഴിയെന്ന് മാന്തിയെടുത്തോണ്ട് പോയത്? എനിക്കതിന്റെ പൊരുള് തീരെ പിടികിട്ടണില്ല ചാ. വില്യമച്ചന്റെ മുഖത്തെ ചുളിവുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ണിച്ചക്കന് തോന്നി. പിന്നെ പരുക്കൻ സ്വരം വളരെ പതുക്കെ കേട്ടു.
9: ആഫ്രിക്കയില് പഴയ ഗോത്രവർഗക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. രാത്രി ദുർമന്ത്രവാദികൾ ശരീരം വിട്ട് പറവകളുടെ രൂപമെടുത്ത് പറന്നു പറന്ന് പഴയ കാവുകളിൽ ചെന്ന് ഒന്നിച്ചു കൂടും. അങ്ങനെ കൂടുമ്പോ അവര് തിന്നണത് മനുഷ്യന്റെ പച്ച ഇറച്ചിയാണ്. അതും കൊച്ചുങ്ങളുടെ ഇറച്ചി. അവരത് തിന്നണത് കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ തിന്നാനാണ്.
8: വില്യമച്ചൻ കുറച്ചിടം നിർത്തി ആലോചനയോടെ തുടർന്നു. ഉണ്ണിച്ചക്കൻ കണ്ണും കാതും തുറന്നുവച്ച് കാത്തിരുന്നു.
9: ഹെയ്ത്തിയിലെ വിശ്വാസമാണ് വൂടു. അവര് ദാമ്പല്ല വീടോ പാപ്പ ലഗ്ബ എന്നീ ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. അതില് പാപ്പ ലഗ്ബ മരണത്തിന്റെ കാവൽക്കാരനാണ്. ശരിക്കും ശവങ്ങളെയാണ് അവരാരാധിക്കണത്.

0: അവരുടെ മരണത്തിന്റെ അപ്പൻ പാപ്പാനുഭവമാണ്. ശവം വേണ്ടി വരുമ്പോ അവര് ശവപ്പറമ്പിൽ വന്ന് ഭാരൻ സമിതി എന്ന പേരുള്ള ഭയങ്കരനായ പിശാചനെ വിളിക്കും. മരക്കുരിശുകൊണ്ടാണ് അവര് ഭാരൻ സമിതിയുടെ രൂപമുണ്ടാക്കുന്നത്. അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോ അങ്ങേര് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഏത് ശവത്തേണ് ഉപയോഗിക്കാൻ പറ്റണതെന്ന് അങ്ങോര് പറയും.
1: ഇതൊക്കെ ഗോത്രവർഗക്കാർക്കിടയിൽ മാത്രമുള്ള കാര്യങ്ങളല്ലേ അച്ഛാ? കുറേ നേരം മിണ്ടാതിരുന്നിട്ട് വില്യമച്ചൻ ഇത്തിരി ദൂരേക്ക് നോക്കി. പറമ്പിൽ നിറയെ കാക്കകളുണ്ടായിരുന്നു. ആ കാക്കകൾ അത്രയും നിശബ്ദരായിരിക്കുന്നത് കണ്ട് ഉണ്ണിച്ചക്കൻ അതിശയം തോന്നി.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: FM പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. US, റഷ്യ, ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരമുയർത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിനുശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസ് MLA, ആരോഗ്യമന്ത്രി, കോഴിക്കോട് ജില്ലാ കലക്ടർ, രാമനാട്ടുകര മുനിസിപ്പൽ ചെയർമാൻ എന്നിവരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആരോഗ്യവകുപ്പ് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കോൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാന പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ രജിസ്ട്രേഷൻ നടപടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. ഭരണനിർവഹത്തിന് പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കാൻ കണ്ണൂർ ജില്ലയിൽ കളം ഇന്ററാക്ടീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കലക്ടർ PV വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
6: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
6: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
11: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ.

പന്തുരുളാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ലോകത്തിന്റെ ഹൃദയമിടിപ്പ് ഇനി ഒരേ താളത്തിൽ. ഇനിയുള്ള ഒരു മാസക്കാലം ഫുട്ബോൾ പ്രേമികളുടെ കണ്ണും കരളും നിറച്ചുകൊണ്ട് കളിക്കളത്തിൽ ആരവങ്ങൾ ഉയരുകയായി. ഓരോ തവണത്തെയും ലോകകപ്പിന്റെ ആവേശത്തിന് മാറ്റുകൂട്ടാൻ അകമ്പടിയായി എത്തിയ ഗാനങ്ങൾ നിരവധി. കളിക്കളത്തിൽ പന്ത് ഉരുളുന്നതിനു മുൻപേ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയങ്ങളിൽ ആവേശം ഉണർത്തുന്ന ഗാനങ്ങൾ. ലോകകപ്പ് ഗാനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1962 ചിലിയിൽ നിന്നാണ്. റോക്ക് ഡെൽ മോണ്ട്രിയാൽ എന്ന ഗാനത്തിലൂടെ ലോകകപ്പ് സംഗീത നിര തന്നെ പിറക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ ലോകകപ്പിനും അതിന്റെ ആവേശം ലോകത്തിന് മുന്നിലെത്തിക്കുന്ന ഔദ്യോഗിക ഗാനങ്ങൾ പുറത്തുവന്നു. വിവിധ രാജ്യങ്ങളിലെ ആരാധകരെ ഒരേ വികാരത്തിലും ആഘോഷ മനോഭാവത്തിലും ബന്ധിപ്പിക്കുന്ന ഗാനങ്ങൾക്ക് ആരാധക പിന്തുണയേറി. ലോകകപ്പ് ഗാനങ്ങളുടെ ജനപ്രീതി ഓരോ ടൂർണമെന്റിനൊപ്പവും വളർന്നു. എന്നാൽ 1998 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിരുന്ന ദ കപ്പ് ഓഫ് ലൈഫ് ആണ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതിയത്. ഒരു നീണ്ട നിര ആരാധക വൃന്ദത്തെ നേടിയെടുത്ത ആദ്യത്തെ ഗാനം.

2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ പുറത്തിറങ്ങിയ ഗാനം കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ പോലും മുഴങ്ങിക്കേട്ടു. പോപ്പ് ഗായിക ഷക്കീറ ഒരുക്കിയ വക്ക വക്ക എന്ന ഗാനം. ലോകം മുഴുവനും ഷക്കീറയോടൊപ്പം ഈ ഗാനം ഏറ്റുപാടി. ലോകകപ്പ് ഗാനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഏറ്റുപാടിയ ഗാനങ്ങളിൽ ഒന്നായിരുന്നു അത്.

2014 ബ്രസീൽ ലോകകപ്പിന് കായിക പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയത് പിറ്റ്ബുൾ ഒരുക്കിയ വി ആർ വൺ എന്ന ഗാനവും 2018 റഷ്യ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ലിവിറ്റപ്പും ആയിരുന്നു. 2022 ഖത്തർ ലോകകപ്പിൽ ആദ്യമായി ഒരു ഗാനം മാത്രമല്ല ഒരു മുഴുവൻ ഔദ്യോഗിക സൗണ്ട് ട്രാക്ക് തന്നെ ഫിഫ പുറത്തിറക്കി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ലോകകപ്പിന്റെ ഗാനങ്ങൾ ലോകത്തെ ഒരുമിച്ച് പാടാൻ പഠിപ്പിച്ചപ്പോൾ ഫുട്ബോൾ എന്ന വികാരം നമ്മുടെ സിനിമകളും ഹൃദയത്തിലേറ്റി. അത്തരമൊരു മലയാള ചിത്രമാണ് സുഡാനി ഫ്രം നൈജീരിയ. ഷഹബാസ് അമൻ, റെക്സ് വിജയൻ എന്നിവർ ചേർന്ന് ഒരുക്കിയ ഗാനം. രചനയും ആലാപനവും ഷഹബാസ് അമൻ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ശാലിമ അരുൺ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
4: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: നിപുണ ശശിധരന്റെ മ്യൂറൽ ചിത്ര പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ദീർഘനാളത്തെ റെയിൽവേ ഉദ്യോഗം കഴിഞ്ഞാണ് അവർ മ്യൂറൽ ചിത്രരചനയിലേക്ക് കടന്നുവരുന്നത്. 25 ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ അതൊരു സോളോ പ്രദർശനമായി തീർന്നു. റെയിൽസ് ടു റിവൽറി. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് മൊഴിമാറ്റുന്ന വിവർത്തക എന്ന നിലയിലും സക്രിയമായ ഇവരുടെ പുതിയ പുസ്തകം ഉടനെ പ്രകാശിപ്പിക്കാനിരിക്കുകയാണ്. ഒപ്പം സ്വന്തം കവിതാ സമാഹാരവും. വെറ്ററൻസ് ബാഡ്മിന്റൺ മത്സരങ്ങളിൽ പലതവണ ദേശീയതലത്തിൽ കളിച്ചിട്ടുണ്ട് നിപുണ ശശിധരൻ.
4: ഞാൻ നിപുണ ശശിധരൻ. 38 കൊല്ലം പാലക്കാട് റെയിൽവേയില് ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 2023 ഡിസംബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. എൻ്റെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ടെമ്പിൾ ആർട്ട് മ്യൂറൽ പെയിന്റിംഗ് പഠിക്കണമെന്ന്. പക്ഷേ എൻ്റെ ചിത്രകല പരിചയം ആകെ സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിൽ വരച്ചതും പിന്നെ ബോട്ടണി മെയിൻ ആയതുകൊണ്ട് അതിൽ വരച്ച റെക്കോർഡിലുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അനശ്വര ചിത്രകലാ വിദ്യാലയത്തിൽ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. April 24 തുടങ്ങി. 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഷനോദ് സാറിന്റെ ഒരു ഗൈഡൻസ് ആണ്, കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസും. പിന്നെ എനിക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ 25 ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സാറ് ഒരു എക്സിബിഷൻ നടത്താൻ പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തുന്നു. ഇതിനെല്ലാത്തിനും എന്റെ അച്ഛനാണ് എന്റെ ഇൻസ്പിറേഷൻ, പിന്നെ എന്റെ ഫാമിലിന്റെ ഫുൾ സപ്പോർട്ട്. താങ്ക് യു.
5: ഞാൻ അഡ്വക്കേറ്റ് ശശിധരൻ, നിപുണ ശശിധരൻ്റെ ഹസ്ബൻഡാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പ്രോത്സാഹനം ഞാൻ കൊടുക്കുന്നുണ്ട്. വൈഫ് ഒരു മൾട്ടി ടാലൻറ്റഡ് ലേഡിയാണ്. ഷട്ടിലിൽ നാഷണൽ വരെ കളിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ സ്വന്തമായി 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം 60 വയസ്സിന് ശേഷമാണ് മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 വർഷം കൊണ്ട് 25 കൂടുതൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്യുകയും ഹാർഡ് വർക്കാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു എക്സിബിഷൻ നടത്താനായത്.
6: പേര് വർഷ എസ്ധരൻ. ഞാൻ ആർട്ടിസ്റ്റ് നിപ്ന ശശിധരൻ്റെ 2-ാമത്തെ മകളാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് കറന്റ്ലി അമ്മയുടെ മ്യൂറൽ പെയിന്റിങ് എക്സിബിഷന് വേണ്ടിയിട്ട് ഇവിടെ ലളിതകല അക്കാദമിയിൽ വന്നതാണ്. പണ്ട് തൊട്ടേ അമ്മ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെയായിട്ടും അമ്മ 2 പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവൽ ബാഡ്മിന്റൺ പ്ലെയറായിട്ട് നാടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോഷേ, ഗാർഡനിങ്, അങ്ങനെ കുറേ ഹോബീസും അമ്മയ്ക്കുണ്ട്. എൻ്റെ പല ഹോബീസും ഞാൻ അമ്മയെ കണ്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം, ഒരു ഹോബി എടുക്കുമ്പോൾ നമ്മളത് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാറില്ല. പക്ഷെ അമ്മ എന്ത് കാര്യം എടുത്താലും അതതിൻ്റെ അറ്റം വരെ ഫുൾഫിൽ ചെയ്തിട്ടേ അമ്മ ലൈക്ക് ആ ഒരു കംപ്ലീഷൻ അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. ആൻഡ് മ്യൂറൽ പെയിന്റിങ് പഠിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ്മെന്റ് ആയിട്ട് അത് തീരുന്ന. പക്ഷെ അത് ഇന്ന് ഇത്രയും ഒരു 25 പെയിന്റിങ് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ വരെ എത്തി നിൽക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഏതൊരാൾക്കും ടാലന്റ് ഉണ്ടാവും. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, അതെല്ലാവർക്കും ഉണ്ടാകും ണമെന്നില്ല. ഞാനിവിടെ ആഘോഷിക്കാൻ വന്നത് എൻ്റെ അമ്മയുടെ പെയിന്റിങ് മാത്രമല്ല, ഒരാൾക്കുണ്ടാവുന്ന കൗതുകം, ഡിസിപ്ലിൻ, ലൈഫ് ലോങ് ആയിട്ടുള്ള ലേണിംഗ്, പിന്നെ ഏത് പ്രായത്തിലും പുതിയൊരു കാര്യം തുടങ്ങാനുള്ള ആ ഒരു ധൈര്യം, ഇതിനെയൊക്കെ കൂടിയാണ് ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. താങ്ക് യു.
7: എൻ്റെ പേര് ഷനോദ് കുമാർ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ 25 വർഷമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രം വരയിലും കയ്യക്ഷരത്തിലും മ്യൂറൽ പെയിന്റിങ്ങിലും പരിശീലനം നൽകുന്ന ആളാണ്. അനശ്വര ചിത്രകലാ വിദ്യാലയം എന്ന പേരിൽ ഇവിടെ കോഴിക്കോട് 13 സെന്ററിൽ ക്ലാസ് നടക്കുന്നുണ്ട്.

0: അപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ചു കാലം മുന്നേ ഈ മ്യൂറൽ പെയിന്റിങ് പഠിക്കാൻ വേണ്ടി പല ആൾക്കാർക്കും താല്പര്യങ്ങളാണ്. പക്ഷേ മ്യൂറൽ പെയിന്റിങ് പഠിക്കാൻ ഗുരുവായൂരാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് മ്യൂറൽ പെയിന്റിങ് പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഈ ഡിപ്ലോമ എടുത്ത ആൾക്കാർ എല്ലാവരും ചെയ്യുന്നത് ഈ ട്രേസിംഗ് മെത്തേഡാണ്. ഒരു 90% ആൾക്കാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു മറ്റൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ഡിസൈനിലൂടെ 3 മാസം ട്രെയിനിങ്, അതായത് ശരിക്കും അത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം അവർക്ക് അവരുടെ കൈവഴക്കം വന്നതിന് ശേഷം മാത്രം മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് ഡ്രോയിങ് കൊണ്ടുപോയിട്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 3 മാസം സൗജന്യ ക്ലാസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് കൊണ്ട്. കാരണം അത് മറ്റുള്ള എല്ലാവർക്കും താല്പര്യം വരിക എന്നുള്ളതാണ്. പല സ്ഥലത്തും കാണുന്നത് വലിയ എമൗണ്ടിൻ്റെ പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ, അവർക്കത് പരിപൂർണമായി സക്സസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റിങ് കാര്യങ്ങൾ വാങ്ങിക്കുള്ളൂ. എന്നിട്ടാണ് ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ നിപുണ എന്ന് പറഞ്ഞ മാഡത്തിന് 2 വർഷം മുന്നേ റെയിൽവേ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അടുത്ത് ക്ലാസ് വന്നപ്പം കണ്ടു വെച്ചാൽ ട്രേസിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ്. പിന്നെ എൻ്റെ ഒരു സ്റ്റൈല് ഗ്രിഡ് മെത്തേഡ്, അതവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ 2 വർഷം കൊണ്ട് 25 ചിത്രം വരച്ചിട്ടാണ് ഈ ആർട്ടുകാരിൽ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ അഭിലാഷ് തിരുവോത്താണ്. ആർട്ടിസ്റ്റ് നിപുണ ശശിധരന്റെ ചിത്ര പ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. മ്യൂറൽ റിനൈസൻസ് ഫ്രം റെയിൽസ് ടു റിവൽറി എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായ 25 മ്യൂറൽ ആർട്ടുകളുടെ ചിത്ര പ്രദർശനമാണ് ഇവിടെ നടന്നത്. ആർട്ടിസ്റ്റ് നിപുണയുടെ ആദ്യത്തെ എക്സിബിഷനും ആദ്യത്തെ സോളോ എക്സിബിഷൻ ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അവർ എത്രയോ ദീർഘകാലത്തെ സർവീസിന് ശേഷം, 10-38 വർഷത്തെ റെയിൽവേ സർവീസിന് ശേഷം അവർ മ്യൂറൽ ചിത്രകലയിലേക്ക് തിരിയുകയും അതിൻ്റെ ഒരു മനോഹരമായ ഒരു കളക്ഷൻ ഉണ്ടാക്കി അവർ എക്സിബിഷൻ വെച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഒരു എക്സിബിഷൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ എനിക്കുണ്ട ഒരു പ്രത്യേക അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായ ഒരു ഫാമിലി റിലേഷൻ്റെ ഒരു ഫ്ലറിഷ്നസും കൂടി എനിക്ക് അവിടെ കാണാൻ തുടങ്ങി. അവരുടെ സഹോദരന്മാരെല്ലാം ചേർന്നുകൊണ്ട് നിപുണയെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ ചിത്രകലാ ജീവിതത്തിന് അവർ കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായ സന്തോഷമായി. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഉള്ളിൽ പെട്ടുപോകുന്നേരം അവരവരുടെ ഇഷ്ടങ്ങളെ അടക്കി പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുക. എന്നാൽ നിപുണ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം അവരുടെ എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളെയും എടുത്തുകൊണ്ട് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കി. അത്രയേറെ ക്ഷമയും അത്രയേറെ സമയവും ഡെഡിക്കേഷനൊക്കെ വേണ്ട ഈ ഒരു ചുമർചിത്ര രീതിക്ക് ഒരു പുതിയൊരു കോൺട്രിബ്യൂഷൻ കൂടി അവർ കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ചിത്രകലാ പരിസരം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-15 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചിത്രകാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപക്ഷെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഇനി വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടും ഈ നിപുണയുടെ പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു 4-5 ദിവസം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എക്സിബിഷൻ എല്ലാവരും കാണുമെന്നും ഇത്തരത്തിൽ ജീവിതത്തെ ചിത്രകലയെ ഒക്കെ സ്നേഹിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടി പറയുകയാണ്.
2: ഈ മാസം 14 വരെ നീണ്ടു നിൽക്കുന്ന മ്യൂറൽ ചിത്ര പ്രദർശനത്തെ കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അഖിൽ കെ വിദ്യ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
7: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില. ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
10: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനിയത്തിപ്രാവ്, ഗായകൻ MG ശ്രീകുമാർ, ഗാനരചന S. രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി
1: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: डॉक्टर श्रीकांत आई केयर एंड रिसर्च सेंटर स्मृति मथुरम
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട് സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്
5: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ മറ്റൊരു ഗാനം ചിത്രം ഉല്ലാസപ്പൂങ്കാറ്റ് ഈ ഗാനത്തിന്റെ രചന കൈതപ്രം സംഗീതം ബേണി ഇഗ്നേഷ്യസ്

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, ചിത്രം മംഗല്യസൂത്രം.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഒളിമ്പിക്സിൽ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ കലാകാരന്മാരെയാണ് തിരഞ്ഞെടുത്തത്. കോൺഗ്രസിന്റെ അടിയന്തര ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. AICC ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന

നേതാക്കൾ, പി സി സി അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര കളി ദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളികൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 1125 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ അപാകതകൾ കണ്ടെത്തിയ 42 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ 500 ടൂർണമെൻറ്റിൽ ഇന്ത്യൻ വനിതകൾ ക്വാർട്ടറിൽ. സിഡ്നിയിലാണ് ടൂർണമെൻറ്റ്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യുറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യുറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ആദ്യം അഫ്സൽ പാടിയ ഗാനം ചിത്രം അൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി. രാജീവ് ആലുങ്കലിന്റെ വരികൾ, നാദൃശയുടെ സംഗീതം.

0: നിന്നും 65 ഇഞ്ച് വലിയ LED ടിവി സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഗാനോപഹാരം 103.6 റിയൽ FM.
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ആൻഡ്രോയുടെ കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം. ബിജുപാലിന്റെ സംഗീതത്തിൽ സൂരജ് സന്തോഷ് പാടിയത്, BK ഹരിനാരായണന്റെ വരികൾ.

0: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
1: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
2: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
3: ഇനി കേൾക്കാം അനിയൻ കുഞ്ഞും തന്നാലായത് എന്ന ചിത്രത്തിനായി മമത മോഹൻദാസ് പാടിയൊരു ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

തളതള തീരോ, തളതള തീരോ, തളതള തളതള തളതള തീരോ, ഇത്തളതള തീരോ, തളതള തീരോ, തളതള തളതള തളതള തീരോ.

0: ഗാനോപഹാരം ഇനി BMH ആരോഗ്യജാലകത്തിനു ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഉമ്മ കാരാടൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം തലവനാണ്. ഓർമ്മക്കുറവ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും

0: ചെറിയതരം ഓർമ്മക്കുറവ് ഉണ്ടാവാം. അത് ഓരോ പ്രായത്തിന് അനുസരിച്ചില്ല, ആ ഓർമ്മക്കുറവ് ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ്. ചില ആൾക്ക് നമ്മുടെ ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ചില ആൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറച്ച് കൂടിയിട്ടുണ്ടാവും, പക്ഷെ പ്രമേഹം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ അവർക്ക് 10 കൊല്ലം കഴിഞ്ഞാലൊന്നും പ്രമേഹം ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ചിലർക്ക് ചെറിയ മറവി ഉണ്ടാവും, ഇതൊരു ഡിമെൻഷ്യ അൽഷിമേഴ്സിലേക്ക് പോകണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ ചെറിയതായിട്ടുള്ള ഓർമ്മക്കുറവ് ഉള്ളവരൊന്നും ഡിമെൻഷ്യ രോഗികളാവണമെന്നില്ല. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ചെറിയ മറവി എല്ലാവർക്കും വരാം, പ്രായത്തോട് അനുബന്ധിച്ച് വരാം. പക്ഷേ ഒരു രോഗിക്ക് കഴിഞ്ഞ ഒരു 6 മാസം അതിൽ കൂടുതലായിട്ട് കാര്യമായിട്ട് മറന്നു പോവുക, ആ മറന്നു പോകുന്ന അവസ്ഥ കൂടിക്കൂടി വരിക. ആദ്യം വാക്കുകൾ കിട്ടാതാവുക, ചോദിച്ചാൽ വീണ്ടും വീണ്ടും ചോദിക്കുക, വഴി തെറ്റിപ്പോവുക, ഭക്ഷണം വീണ്ടും കഴിക്കുക, വീണ്ടും കുളിക്കുക, ചെയ്ത കാര്യം വീണ്ടും ചെയ്യുക. ഒരാൾ വന്നു നമ്മളൊരു കാര്യം പറഞ്ഞു, പിന്നെ ആളോട് വീണ്ടും ചോദിക്കുക, അയാൾ എന്താ വന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ രോഗിക്ക് സാധാരണ ചെറിയ മറവിയല്ല, കാര്യമായിട്ടുള്ള ഒരു ഡിമെൻഷ്യ രോഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഫാമിലി ലൈഫ്, അവരുടെ ഒക്യുപേഷൻ ലൈഫ് എല്ലാം തന്നെ ഡിസ്റ്റർബ്, സോഷ്യൽ ലൈഫൊക്കെ ഡിസ്റ്റർബ്ഡ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഓർമ്മക്കുറവും ഓർമ്മക്കുറവിനോട് ബന്ധപ്പെട്ട മറ്റു ഡിസ്ഫങ്ഷനും, അതായത് അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, കളർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറാണെന്ന് മനസ്സിലാക്കുക അവസ്ഥ, അല്ലെ ഒരു പേന കൊടുത്ത് എഴുതാൻ പറയുമ്പോൾ അത് എന്ത് പേനയാണോ എഴുതാണോ എന്താണ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളൊരു ബാങ്ക് പോകണമെങ്കിൽ അവിടെ പോയി എന്ത് ചെയ്യണം, എഴുതണം, ആർക്ക് കൊടുക്കണം, ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത മനസ്സിലാവാത്തൊരവസ്ഥ, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ അവസ്ഥ ഒന്നോ ആദ്യം ചിലപ്പോൾ മറവി മാത്രമായിരിക്കും, ചില ആൾക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും, അടുക്കളയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥ, വഴി തെറ്റുക, നമ്മുടെ ബാത്റൂം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകാം, ഇങ്ങനെയുള്ള ഒരവസ്ഥ കൂടിക്കൂടി വരുന്ന ഒരവസ്ഥയുടെ പേരാണ് ഡിമെൻഷ്യ. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒന്നാണ് ആൽഷിമേഴ്സ് ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ. അതുപോലെ തന്നെ വേറെയും പലതരം ഡിമെൻഷ്യയുടെ അസുഖങ്ങൾ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, സ്ട്രോക്കിന്റെ പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിമെൻഷ്യ, പാർക്കിൻസൺ രോഗികളിൽ വരുന്ന ഡിമെൻഷ്യ, ഇങ്ങനെ പലതരം ഡിമെൻഷ്യ ഉണ്ട്. ഏകദേശം ഒരു 10% ആൾക്ക് നമുക്ക് ഡിമെൻഷ്യ നമുക്ക് വേറെ കാരണം കൊണ്ടായിരിക്കാം. ഉദാഹരണം, ഇയാൾക്ക് ചിലപ്പോൾ തലച്ചോറിലെ ട്യൂമറോ മുഴയോ വെള്ളക്കെട്ടോ മെനിഞ്ചൈറ്റിസോ HIV TB ഫംഗസ് ബാധയോ അതുപോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതേപോലെ ചികിത്സിച്ചാൽ അവരുടെ ഡിമെൻഷ്യ പഴയ നോർമലായിട്ട് കൊണ്ടുവരാം. ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടായിരിക്കാം ചിലർക്ക് ഓർമ്മക്കുറവ് വരുന്നത്. അപ്പൊ ഏത് മരുന്നാന്ന് മനസ്സിലാക്കിയാൽ ട്രീറ്റ് ചെയ്യുക. ചിലർക്ക് ചില അപസ്മാരം വരുന്നുണ്ടാവും, ആ അപസ്മാരം ട്രീറ്റ് ചെയ്യാൻ അവർ ഇമ്പ്രൂവ് ചെയ്യുക. ചിലർക്ക് പലതരം ഹോർമോണിന്റെ അസുഖങ്ങൾ, ഉദാഹരണം പറയുമ്പോൾ പിറ്റുട്ടറി അസുഖങ്ങൾ, നമ്മുടെ തൈറോയിഡിന്റെ അസുഖങ്ങൾ, ഇങ്ങനെയുള്ള അത് കൂടുതലോ കുറവോ ഉണ്ടാവും, അത് ചികിത്സിക്കുകയാണെങ്കിൽ അത് ഭേദമാകും. അതുപോലെ ചില ആൾക്ക് അപസ്മാരം ചെറുതായിട്ട് വരുന്നുണ്ടാവും, ആ അതുകൊണ്ടായിരിക്കും അവരുടെ ബുദ്ധി കുറഞ്ഞു വരുന്നത്. അപസ്മാരം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, പലതരം മരുന്നിന്റെ അവസ്ഥയാണോ മനസ്സിലാക്കുക, എൻഡോക്രൈൻ ഡിസീസിന്റെ ഭാഗമാണോ, ചിലതരം വിറ്റാമിന്റെ കുറവാണോ, ഉദാഹരണം വിറ്റാമിൻ B1, B6, B12 കുറവാണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പലതരം ബ്രെയിനിന് വരുന്ന പല അസുഖങ്ങളാണോ, രക്തക്കൊഴലിൽ വരുന്ന അസുഖങ്ങളാണോ, വെയിന് വരുന്ന അസുഖങ്ങളാണോ ഒക്കെ മനസ്സിലാക്കി അത് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന മറവി നമുക്ക് പരിപൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഈ അൽഷിമേഴ്സ് ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ മെല്ലെ മെല്ലെ കൂടി കൂടി കൂടി വരും. തുടക്കത്തിൽ നമ്മൾ അവർക്ക് എന്തുകൊണ്ടാകുന്നില്ല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ചെയ്യും. ചില ആൾക്ക് MRI സ്കാനും ഇട്ടിരുന്നു, ചില ആൾക്ക് അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന ഒരു രോഗമുണ്ട്, ഇപ്പോൾ ഈയുടെ അടുത്ത് കുറച്ച് കാലമായിട്ടുള്ളതാണ്. ചില പ്രത്യേകതരം ഒരു ആന്റിബോഡി വന്ന് ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു അസുഖമുണ്ട്, അത് ചിലപ്പോൾ ക്യാൻസറിന്റെ ഭാഗമായിട്ടും വരാം, അതല്ലാതെയും വരും. ഇത് വന്നിട്ട് ബ്രെയിനിലെ ചില പ്രത്യേക ഭാഗത്ത് ഡാമേജ് വരുത്തിയിട്ട് ഒരു ഓർമ്മക്കുറവും സ്വഭാവമാറ്റവും അപസ്മാരമൊക്കെ വരുന്ന ഒരു അസുഖമുണ്ട്, അതാണോ എന്ന് നമ്മൾ നോക്കണം. അതുണ്ടെങ്കിൽ അതും നമുക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്നതാണ്. പലതരം മരുന്നുകൾ അവൈലബിൾ ആണ്, പുതിയ തരം ആന്റിബോഡീസ് ഇപ്പോൾ വേൾഡിൽ അവൈലബിൾ ആണ്, അതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്ക് നമ്മൾ കെയർ ഗിവേഴ്സ് അവർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ രോഗിക്കും തന്നെ കൃത്യമായ പരിചരണങ്ങളും നഴ്സിംഗ് കെയറും എല്ലാം കൊടുക്കണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അൽഷിമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ മറവി രോഗമുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു ലൈഫിലേക്ക് കൊണ്ട് അവർ തിരിച്ച് എത്തിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMHൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: ഉപഹാരം 103.6 Real FM.
5: ഗാനോപഹാരത്തിൽ ഇനി അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിനു വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയൊരു ഗാനമാണ്. BK ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
5: ഗാനോപഹാരത്തിൽ അവസാനമായി കേൾക്കാം ബൊളീവിയ എന്ന ചിത്രത്തിനു വേണ്ടി രാധിക സേതുമാധവൻ പാടിയൊരു ഗാനം. തേജ് ഇടവിലങ്ങാട് രചിച്ച്, ഹാഷിം സംഗീതം നൽകിയത്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
4: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
5: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. കായകൽപ്പം ജനസമ്പർക്ക പരിപാടി സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട്. ഷിഗല്ല രോഗം ജാഗ്രതയോടെ. സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്നതാണ് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.

0: എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും യോഗങ്ങൾ സംഘടിപ്പിച്ച് അതിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യമേഖലയുടെ സമഗ്രമായ വികസന പദ്ധതി തയ്യാറാക്കുകയാണ് കായകൽപ്പം ജനസമ്പർക്ക പരിപാടി ലക്ഷ്യം വയ്ക്കുന്നത്. കായകൽപ്പം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു.
1: സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒരു പുതിയ പദ്ധതിയാണ് കായകൽപ്പം. അതായത് ആരോഗ്യവകുപ്പിനെ ചെറുപ്പമാക്കുക, അതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. നിങ്ങൾക്കറിയാം, എന്നും വിവാദം നിറഞ്ഞൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. കാരണം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു വകുപ്പിനെ സംബന്ധിച്ച് പലപ്പോഴും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം പൂമാലയും, എന്നാൽ മഹാഭൂരിപക്ഷം സന്ദർഭത്തിൽ കല്ലേറും കിട്ടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഈ അദാലത്തിന് കൊടുത്ത പേരാണ് കായകൽപ്പം. ജനപ്രതിനിധികൾക്കും സാധാരണക്കാർക്കൊക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ പരിപാടിയെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പണി തീരാത്തതും പ്രവർത്തന സജ്ജമല്ലാത്തതും അതുപോലെ തന്നെ അപകട സാധ്യതയുമുള്ള കെട്ടിടങ്ങൾ, അതിന്റെ ഒരു ഏകദേശ കണക്ക് ജില്ലയിലെടുക്കുക. ചിലത് പണി തുടങ്ങി പകുതി ഒഴുക്കെത്തി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്, അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ട്. ചിലത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വേണ്ടത്ര ഡോക്ടർമാരും നഴ്സുമാരുടെ അഭാവത്തിൽ കെട്ടിടമുണ്ട്, ചികിത്സയില്ല എന്നുള്ള അതിന്റെ ഒരു ഏകദേശ കണക്കുകൾ എടുക്കുക. അതോടൊപ്പം തന്നെ ഉപകരണങ്ങളും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും അത് പരിശോധിക്കുക. തകരാറിലായ ഉപകരണങ്ങൾ നന്നാക്കുക, പുതിയ ഉപകരണങ്ങൾ വാങ്ങുക, സോളാർ പാനലുകൾ, ജനറേറ്ററുകൾ എന്നിവ സ്ഥാപിക്കുക, പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷ്യമാണ്. അതുപോലെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരെയും ഒഴിവ് നികത്തുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനം. നമ്മുടെ ജില്ലയുടെ ആരോഗ്യ രംഗത്തിന്റെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം ഉണ്ടാക്കുക, അതാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ ഓർത്തിയില്ല. നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരു മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് ഇത് സംബന്ധിച്ച ഫണ്ടുകളാണ്. ആശുപത്രിയുടെ കെട്ടിടങ്ങൾ, ഫിറ്റ്നസ് അല്ലാത്ത കെട്ടിടങ്ങൾ നമുക്ക് ഫിറ്റാക്കിയെടുക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ക്രിയേഷൻ കൊണ്ടുവരുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവുകളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കഴിയുന്നതും സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം ഒഴിവാക്കുക.
0: കോഴിക്കോട് നോർത്ത് MLA അഡ്വക്കേറ്റ് കെ ജയന്ത് അധ്യക്ഷനായിരുന്നു.
2: നമുക്കറിയാം, കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് നമ്മൾ ഏത് പാരാമീറ്റർ എടുത്തു നോക്കിയാലും ഈ രാജ്യത്തുള്ള ഏത് സംസ്ഥാനങ്ങളെക്കാളും എത്രയോ മുന്നിലായിരുന്നു നമ്മളെങ്കിൽ, പക്ഷെ ഇടക്കാലത്ത് എവിടെയോ നമ്മുടെ കാലിടറിപ്പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആരുടെയും കുറ്റം കൊണ്ടാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. നേട്ടങ്ങൾ ആരുടേതുമല്ല, എല്ലാവരുടേതും എന്നതുപോലെ കോട്ടങ്ങളും ഒരു പരിധിവരെ എല്ലാവർക്കും ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പാസ്സാവുന്ന ആദ്യ റാങ്ക് ഒരു സംശയമില്ലാതെ ഓപ്റ്റ് ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത് തീർച്ചയായും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന രോഗികളുടെ വാഹല്യം കൊണ്ടാണ്. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലായി ഓരോ അസുഖങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുവാനുള്ള സാഹചര്യം, കാരണം കാസർഗോഡ് മുതൽ ഏതാണ്ട് പാലക്കാട് ജില്ല വരെയും കേരളത്തിന്റെ അതിർത്തി ജില്ലകളായിട്ടുള്ള ഗുഡലൂരിൽ നിന്നും ഗുണ്ടൽപേട്ടിൽ നിന്നും കുടകിൽ നിന്ന് പോലും നിത്യേന രോഗികൾ വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഒരു ഉൾക്കൊള്ളാനാവാത്ത വിധം മെഡിക്കൽ കോളേജിന് പരാധീനതകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പരിഹാരമായി ഇവിടെ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും അതിന്റെ പെരിഫറൽ ഹോസ്പിറ്റലുകൾ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്.
0: വടകര MP ഷാഫി പറമ്പിൽ.
3: നമ്മളിപ്പം സാമ്പത്തിക രംഗത്ത് ഒരു ധവള പത്രം നമ്മൾ പുറത്തിറക്കുകയുണ്ടായി. ഒരു വൈറ്റ് പേപ്പർ സാമ്പത്തിക രംഗത്ത് പുറത്തിറക്കിയത് നിലവിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ പൊതുജനങ്ങൾക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് ഒതുങ്ങിയ ഒരു കാര്യമാണ്. ലൈക്ക് വൈസ് ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പിൽ വെക്കാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഓഡിറ്റിംഗ് സ്റ്റാഫ് പാറ്റേണിന്റെ കാര്യത്തിലാണെങ്കിലും മെഷീനറിയുടെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഓഡിറ്റിംഗ് നടത്തി ഒരു റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പാകെ വെക്കാനും അത് വകുപ്പിന്റെ തുടർ പ്രവർത്തനങ്ങളുടെയും മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളുടെയും ഒരു ബേസ് ഡോക്യുമെന്റ് ആക്കി മാറ്റാനും അങ്ങയുടെ ഭാഗത്ത് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം എന്നുള്ളത് ഈ മേഖലക്കും ജനങ്ങൾക്കും വേണ്ടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പൊതുകാര്യം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിന് വേണ്ടിയും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇനി വെർച്വൽ ഓട്ടോപ്സിയുടെ എല്ലാ സാധ്യതകളും തേടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ മുമ്പാകെ വെക്കാനുള്ളത്. ഇപ്പൊ അത് ഡൽഹിയിലെ എയിംസിൽ, അതുപോലെ തന്നെ ഋഷികേശ് എയിംസിൽ, ഷില്ലോങ്ങില്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഇംഫാലിൽ തുടങ്ങി പല സ്ഥലങ്ങളിലും അത് നടപ്പിലായിട്ടുണ്ട്. വെർച്വൽ ഓട്ടോപ്സിയുടെ സാധ്യതകൾ കേരളത്തിൽ പരീക്ഷിക്കുന്നതിന്റെ

0: തുടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിക്കണം എന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അവര് സർക്കാരിന് മുമ്പിൽ വെച്ച റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4.5 കോടി രൂപയാണ് അതിന് മൊത്തം ചെലവ് വരും. ഇവിടെ 13 MLA മാരുണ്ട്, 2 MP മാരുണ്ട്, ബാക്കി ആർക്കൊക്കെയാണെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങൾ എല്ലാവരും ചെറിയ തുകകൾ വെച്ച് 10-20 ലക്ഷമായി MLA ഫണ്ടിൽ നിന്ന് MP ഫണ്ടിൽ നിന്ന് നീക്കിവെക്കാൻ തയ്യാറാണ്.
1: എലത്തൂർ MLA വിദ്യ ബാലകൃഷ്ണൻ.
2: ആരോഗ്യ മേഖലയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാമുമായി കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കടന്നു വന്നിട്ടുള്ളത്. ഈ ഷിഗല്ല രോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ മരണം സംഭവിച്ചത് എലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് എന്നുള്ള ഒരു വേദന ഈ ഒരു അവസരത്തിൽ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് സംവിധാനത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്റ്റാഫ് പാറ്റേൺ ആണ്, സ്റ്റാഫിന്റെ അഭാവമാണ്. മെഡിക്കൽ കോളേജിനെയൊക്കെ റെഫറൻസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ മാറ്റം ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ സൗകര്യത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് താഴെത്തട്ടിലുള്ള ഹോസ്പിറ്റലുകളിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു തീരുമാനം കൂടെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്.
1: മഴക്കാലം വന്നു, ഒപ്പം രോഗങ്ങളും. മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയും ധാരാളം രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നു. ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ടും വയനാട്ടിലും ഷിഗല്ല എന്ന രോഗത്താൽ ഒട്ടേറെ കുടുംബങ്ങളാണ് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിലെ കുടലിനെ ബാധിക്കുന്ന ഗുരുതരമായ ബാക്ടീരിയ അണുബാധയാണ് ഷിഗല്ല അഥവാ ഷിഗല്ലോസിസ്. ഷിഗല്ല എന്ന വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഈ രോഗം പരത്തുന്നത്. അതിശക്തമായ വയറിളക്കം, പനി, വയറുവേദന എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഷിഗല്ല രോഗം തടയാനും രോഗവ്യാപനം ചെറുക്കാനും എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് VP.
3: ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലം കുടലിലുണ്ടാകുന്ന അണുബാധയാണ് ഷിഗല്ലോസിസ്. ഇത് പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. രോഗാണു ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാവും. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം, വയറുവേദന, പനി, ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എല്ലാ പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പ് പ്രതിരോധ മാർഗങ്ങളും ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പ്രദേശങ്ങളിലെ കച്ചവട ഭക്ഷണ സ്ഥാപനങ്ങളിൽ ആരോഗ്യ വിഭാഗം അടിയന്തര പരിശോധന നടത്തി കഴുകിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. രോഗം പകരുന്നത് പ്രധാനമായും രോഗാണുക്കളാൽ മലിനമാക്കപ്പെട്ട കുടിവെള്ളവും ആഹാരവും ഉപയോഗിക്കുന്നതിനാലാണ്. കേടായതോ പഴകിയതോ ആയ ഭക്ഷണങ്ങൾ, രോഗബാധിതരുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം എന്നിവയും രോഗത്തിന് കാരണമാകുന്നു. രോഗത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ: എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുമ്പും ബാത്റൂം ഉപയോഗിച്ച ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും കർശനമായി പാലിക്കുക. സാധാരണയായി രോഗലക്ഷണങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ മാറുമെങ്കിലും ചെറിയ കുട്ടികളിലും പ്രായമായവരിലും രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളവും ORS ലായനിയും കുടിക്കേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ട ഉടൻ തന്നെ സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യസഹായം തേടണം. വയറിളക്ക രോഗങ്ങളുടെ പ്രധാന പ്രശ്നം നിർജ്ജലീകരണമാണ്. ഇത് തടയാനായിട്ട് ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളമോ ORS ലായനിയോ കുടിക്കേണ്ടതുണ്ട്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം. സമർപ്പിക്കുന്നത്
6: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
8: എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: 103.6 റിയൽ FM-ൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും സിയാ ഉൽ ഹക്കും ബിബിയും പാടിയൊരു ഗാനം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ഇനി കേൾക്കാം ഇടക്കാട് ബറ്റാലിയൻ

0: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
1: എവിടെ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം, കെ ജയകുമാറിന്റെ വരികൾക്ക് ഔസേപ്പിന്റെ സംഗീതം, അമൽ ആന്റണി, നിഖിൽ മാത്യു, റീന എന്നിവർ പാടിയത്.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനം, മധു ബാലകൃഷ്ണനും ജോൾസിനെയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുപാലിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ക്രസൻറ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ നേതൃത്വം വികസിത ഇന്ത്യ പ്രയാണത്തിന് വേഗത കൂട്ടിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടലും മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം യുഎസ് പ്രതിനിധി ജേസൺ മീക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നേപ്പാളിലെ ദേശീയ സസ്യസംരക്ഷണ സംഘടന. സസ്യാരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോ യാത്രക്കാർക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന മിനിക്കാണ് പരിക്കേറ്റത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്.

0: മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

103.6 റിയൽ എഫ്എമ്മിൽ ഇനി ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം കേൾക്കാം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: എണ്ണങ്ങളുടെ മഴക്കാല മേള.
1: 8.5 kilo സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kilo ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: എണ്ണങ്ങണ്ടി
2: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: കേൾക്കാമിനി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം. യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ പറഞ്ഞു. നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങളും മറ്റ് പങ്കാളികളും വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സൽമീർ ജില്ലയിലെ രാംഘടിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ്

0: മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 14-ാമത് കുൽത്താരന്ത ടോക്സിൽ പങ്കെടുക്കാനായി ഇന്ന് ഫിൻലൻഡിലെത്തും. കുൽത്താരന്ത വേനൽക്കാല വസതിയിൽ ഫിൻലൻഡ് പ്രസിഡന്റ് ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ഉന്നതതല വിദേശ സുരക്ഷാ നയ ഫോറമാണ് കുൽത്താരന്ത ടോക്സ്. ഇന്നലെ ബൾഗേറിയൻ പ്രധാനമന്ത്രി റുമൻ റാദേവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റെ ബിലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേക്സൺ മീക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി, 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. കോഴിക്കോട്ടെ നിപ്പ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേം ഒരു
0: നിപ്പ രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശം നൽകിയ മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗ നിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേ വാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റു വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. നിപ്പ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 14 ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഉന്നതതല യോഗം ചേർന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനും അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കാനും യോഗത്തിൽ അനുമതിയായി. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികകൾ വർദ്ധിപ്പിക്കാനും റേഡിയോതെറാപ്പി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് തസ്തിക സൃഷ്ടിക്കാനും തീരുമാനിച്ചു. ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക പുതുതായി അനുവദിക്കും. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം പുതുതായി ആരംഭിക്കാനും തീരുമാനമായി. ആശുപത്രിയിലെ പഴയ കാഷ്വാലിറ്റിയിലെ ചോർച്ച പരിഹരിക്കാനും വർഷങ്ങളായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം അടിയന്തരമായി കാണാനും മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരം ഉയർത്തുമെന്ന്

0: മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ബുധനാഴ്ച ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിന് ശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനം, ഉപകരണങ്ങൾ, ഓരോ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും വിന്യാസം തുടങ്ങിയ കാര്യങ്ങൾ മന്ത്രി വിലയിരുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തിരക്ക് കുറയ്ക്കാൻ ബീച്ച് ആശുപത്രിയെ ശക്തിപ്പെടുത്തുന്നതിന് അത്യാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര കളി ദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കളികൾ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. കളി സംരക്ഷിക്കുക, ബാല്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര കളി ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ മൂന്ന് രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റിക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോട് അനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. കാൽപന്ത് കളിയുടെ ലോക മാമാങ്കമായ 2026 ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂയിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് എഫ് സി കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപകരായ സീ ടി വിയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് എഫ് സി കേരള ഈ അവകാശം നേടിയത്. സെമിഫൈനലുകൾ, തേർഡ് പ്ലേസ് പ്ലേ ഓഫ്, ഫൈനൽ മത്സരങ്ങൾ എന്നിവ ബിഗ് LED സ്ക്രീനുകളിൽ തത്സമയം കാണിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും ഈഗിൾസ് എഫ് സി കേരള ഔദ്യോഗിക ഫാൻ പാർക്കുകൾ ഒരുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധതരം നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടത്തിയ ശില്പശാല കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK വിനിമോൾ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കോൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടിസിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും രാവിലെ 11 പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ നടത്തും. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
4: 103.6 റിയൽ FM-ൽ തച്ചോളി വർഗീസ് ശേഖവർ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം, പാടിയത് ചിത്ര.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയായി. പവന് 1,560 രൂപ കുറഞ്ഞ് 1,06,800 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ
2: ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: പ്രിയ ഗീതം.
4: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ പ്രിയഗീതത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0495236617 2366176. മറ്റൊരു നമ്പർ 9447444800. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0495 STD കോഡിൽ 2366176 2366176. മറ്റൊരു നമ്പർ 9447444800. പ്രിയഗീതത്തിൽ ആദ്യത്തെ ഗാനം കേൾക്കാം. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളത്, നജീം അർഷാദും അഭിരാമി അജിതും പാടിയത്.

0: सपनों को हकीकत में बदलने के लिए सही समय पर सही कदम उठाना जरूरी है। भारतीय वायुसेना में कमीशन्ड ऑफिसर बनने के लिए एफकैट 2 ऑफ 2026 के आवेदन 20 मई से खुले हैं। विवरण के लिए विजिट करें afcat.edcil.co.in पर।
1: प्रिय गीतम,
2: പ്രിയഗീതത്തിൽ ഇനി കൊടുവള്ളിയിൽ നിന്ന് വിളിച്ച നിലീൻ ആവശ്യപ്പെട്ട ഗാനമാണ് കേൾക്കുന്നത്. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിൽ നിന്നുള്ളത്, യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിൽ ഇനി അഭിലാഷം എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനമാണ്. ഷറഫു വരികളെഴുതി, ശ്രീഹരി കെ നായർ സംഗീതം നൽകി, അദ്ദേഹം തന്നെ ആലപിച്ചൊരു ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലമ്പൂരിൽ നിന്ന് അബ്ദുൽ നാസർ.

0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതം തുടരുമ്പോൾ ഇനി കേൾക്കാം. കണ്ണൂരിൽ നിന്ന്, കണ്ണൂർ കുന്നിമംഗലത്ത് നിന്ന് വിളിച്ച ആരതിയുടെ ഇഷ്ടഗാനം അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷും മധുവന്തി നാരായണൻ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയുടെ സംഗീതം.

0: കടയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: പ്രിയഗീതത്തിൽ അവസാനമായി ജെന്റിൽമാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനം കേൾക്കാം. SP ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയത്. വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് തിരുനെല്ലി കാട്ടിക്കുളത്ത് നിന്ന് അശോകൻ.

0: പ്രിയ ഗീതം.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനം കർഷകരാണെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും 18 പാമ്പുകളെ പിടികൂടി. മലമ്പാമ്പ് ഇനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം.

ചാട്ടം. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകളിൽ ഉൾപ്പെടെ 7 കടകളിൽ ആണ് മോഷണം ഉണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. FM പ്രധാന വാർത്തകളിനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സ് ആരംഭിക്കുന്നു. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിൽ ആദ്യം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ പാട്ട് കേൾക്കാം.

0: ഗജപടിവിലമർന്ന്.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ വെള്ളിമാടുകുന്ന് നിന്ന് നിഷ, ഷീന, മഞ്ജു ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കിടേഷ്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
3: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ
4: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
6: യുവർ ചോയ്സിലിനി ഒ എൻ വിയും രഘുനാഥ് സേതുമൊരുക്കിയ ഗാനം കേൾക്കാം. ആരണ്യകം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ പുള്ളോട് നിന്ന മുഹമ്മദ് കുട്ടി.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: നിലമ്പൂർ ITDP ഓഫീസ് പരിധിയിലെ MRS പ്രീമെട്രിക് ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലേക്ക് കുക്ക് വാച്ച്മാൻ ആയ FTS തസ്തികകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ നാളെ രാവിലെ 10:30 മുതൽ 4:30 വരെ നടക്കും. റെസിഡൻഷ്യൽ സ്വഭാവമുള്ളതിനാൽ MRS ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള 20-നും 45-നും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് ജാതി, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. 4 തസ്തികകളിലേക്കും 7-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കുക്ക് തസ്തികയിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കും. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0939312030315.
3: തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
4: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: MG ശ്രീകുമാർ പാടിയതാണ് അടുത്ത ഗാനം കിരീടം എന്ന ചിത്രത്തിൽ നിന്ന്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൊയിലാണ്ടിയിൽ നിന്ന് അജിത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി കോളിച്ചാലിൽ നിന്നും KMK അബ്ദുള്ള ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. പൂജൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: चंदन का एहसास।
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
2: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ഒ എൻ വിയുടെ വരികളാണ് രവീന്ദ്രന്റെ സംഗീതവും യേശുദാസും ചിത്രയും പാടിയ അടുത്ത ഗാനം രാജശില്പി എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കുണ്ടുതോട് നിന്ന് യു വി നാണു.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6B 4C, +2 മിനിമം 4B 2C ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും ഇനി പറയുന്നു. ITDP നിലമ്പൂർ 0491-3122-315, നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496-070-368, എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ 9496-070-369, പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് 9496

0: 0707-4000.
1: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫ് ഉള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിലിനി പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം. ചിത്രം കായലും കയറും. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുഷ്പ, പ്രവീണ, ബാബു രാമനാട്ടുകരയിൽ നിന്ന്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ചെമ്പക്കോട് ഏരിമലയിലെ ശ്യാമളയുടെ ഇഷ്ടഗാനമാണിനി. കാക്ക

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു വർഷ PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. AI ഉൾപ്പെടെ ആധുനിക മാധ്യമ സാങ്കേതിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന

കോഴ്സിൽ രണ്ട് സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥികൾക്ക് ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ, ഡിസൈൻ എന്നീ വിഭാഗങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും അവസരമുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ ഡിസൈൻ, ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ, AI പ്രോംപ്റ്റിംഗ്, AI കണ്ടന്റ് ക്രിയേഷൻ, UI UX, വെബ് ഡിസൈൻ തുടങ്ങിയവ കോഴ്സിന്റെ ഭാഗമാണ്. AI കാലഘട്ടത്തിൽ മാധ്യമരംഗത്തെ തൊഴിൽ മേഖലകളിലെ അനിവാര്യ പ്രായോഗിക നൈപുണ്യം ഉറപ്പാക്കുന്ന കോഴ്സിന് യോഗ്യത ഡിഗ്രിയാണ്. ഈ മാസം 15-നകം www.admission.uoc.ac.in എന്ന വെബ്സൈറ്റിലൂടെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ 9946

0: 0551 2211.
1: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ. 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം. കണ്ണങ്കണ്ടി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രപാടിയത് രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ചേമഞ്ചേരിയിൽ നിന്ന് രുക്മിണി, അനിത, ശ്രീലത, ഗീത.

0: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
3: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഇനി ബേപ്പൂരിൽ നിന്ന് സമീറ കണ്ണൻ ഇവരാവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്. സംഗീതം നൽകിയത് ദേവ് ജ്യോതി മിശ്ര.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് നീതി ആയോഗിന്റെ ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജയുടെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം.

22, 25, 27, 30 ശതമാനം എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. കൊല്ലത്ത് രണ്ടു ദിവസത്തിനിടെ രണ്ടു കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പരവൂരും പാലത്തറയിലുമാണ് ഷിഗെല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 1125 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ അപാകതകൾ കണ്ടെത്തിയ 42 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം തുടങ്ങി. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലെ NDA ഉന്നതതല യോഗത്തിൽ അറിയിച്ചു. ഇന്ത്യൻ കായിക താരങ്ങളുടെ മികച്ച പ്രകടനങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി, നമ്മുടെ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ ഇന്ത്യയുടെ വലിയ ആഗ്രഹങ്ങളുടെ പ്രതിഫലനമാണെന്നും കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും ആവശ്യപ്പെട്ടു. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ രോഗലക്ഷണങ്ങളോടെ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട്ട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിലെ സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതി രാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതി രാജ സിനിമാ ലോകത്തെ ഒരു മികച്ച പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജയ്പൂരിൽ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ജയ്പൂർ MP മഞ്ജു ശർമ്മ, പ്രസാർ ഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷി, ആകാശവാണി ഡയറക്ടർ ജനറൽ രാജീവ്

0: കുമാർ ജെയിൻ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രപരമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലളിതമാക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തുന്നതിനും 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ച് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ പറഞ്ഞു. ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 22, 25, 27, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീത നൃത്തം നാടകം നാടോടി ഗോത്രകലകൾ പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റെബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രാലയം US പ്രതിനിധി ജേസൺ ബിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. 3 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നയതന്ത്ര പരിഹാരത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ തീരുമാനം എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ഇന്ത്യ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേലി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗൻവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരവൂരും പാൽത്തറയിലുമാണ് ഷിഗെല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മഴക്കാലം ആരംഭിച്ചതോടെ ഷിഗെല്ല ഉൾപ്പെടെ രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും DEO അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭയിലും 13 ഷിഗെല്ല കേസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടത്തും. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും മാഹിയിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് എക്സ്ക്ലൂസീവ് പബ്ലിക് വ്യൂവിംഗ് റൈറ്റ്സ് പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ ഈഗിൾസ് FC കേരള സ്വന്തമാക്കി. ലോകകപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രക്ഷേപരായ CTVയിൽ നിന്നാണ് മേത്തർ ഗ്രൂപ്പിന് കീഴിലെ ഈഗിൾസ് FC കേരള ഈ അവകാശം നേടിയത്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി സപ്ലൈകോ പ്രത്യേക ഓഫർ പദ്ധതിയായ സപ്ലൈകോ സോക്കർ 11 തിങ്കളാഴ്ച തുടക്കമാകും. ഈ പദ്ധതിയിലൂടെ ലോകകപ്പിലെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി ആകർഷകമായ വിലക്കിഴിവുകൾ നൽകും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോ കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഓരോ സ്ക്വാഡിലും 16

0: പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
1: മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ കെ മുഹമ്മദ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ചന്ദ്രിക ദിനപത്രം പ്രസിഡന്റ് എഡിറ്റർ, പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ യുവാക്കൾ കായികരംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അല്പസമയത്തിനകം ഉന്നതതല അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. വയനാട് ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്തും 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

ഇന്ന് 1-2 ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്കൊരു ഹായ് മെസ്സേജ് അയയ്ക്കുക. ഹായ് മെസ്സേജ് അയയ്ക്കുന്നവരെ സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നതായിരിക്കും.

FM പ്രധാന വാർത്തകൾ. അതിർത്തി മേഖലകളിൽ ആശയവിനിമയ സൗകര്യങ്ങൾ ശക്തമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജയ്സൽമീരിലെ രാംഘഡിൽ പുതുതായി സ്ഥാപിച്ച 20 kW FM ട്രാൻസ്മിറ്റർ ആകാശവാണി ഭവനിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് മന്ത്രി മോൺസ് ജോസഫിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മന്ത്രിമാരായ സി പി ജോൺ, കെ മുരളീധരൻ, മേയർ വി വി രാജേഷ്, കളക്ടർ അനുകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 214 കേസുകൾ, 10 kg കഞ്ചാവും 50 g രാസലഹരിയും പിടിച്ചെടുത്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ കെ കെ മുഹമ്മദ് അന്തരിച്ചു. ഖബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ. സ്വർണവില കുറഞ്ഞു. പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയായി. 13,350 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ കൊട്ടിയൂരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാൻ മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. അമ്പായത്തോട് ഭാഗത്താണ് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം ഗാനോത്സവം പരിപാടി ആരംഭിക്കുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ്. ആദ്യ ഗാനം ആനന്ദപുരം ഡയറീസ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ആൽബർട്ട് വിജയൻ.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഹായ് മെസ്സേജിന് പകരം വാട്സാപ്പിലേക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, ഞങ്ങൾ കേൾപ്പിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്ത ഗാനം ബേപ്പൂരിൽ നിന്ന് നിഷ ആവശ്യപ്പെട്ടത്, മണിച്ചിത്രത്താഴ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഗാനോത്സവത്തിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരിയും ഔസേപ്പച്ചനും ഒരുക്കി. ലേലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടുകൾക്കും ഈ ഗാനം ആവശ്യപ്പെട്ടത് കണ്ണഞ്ചേരിയിൽ നിന്ന് ജലീൽ.

0: 103.6 Real FM.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: ഗാനോത്സവത്തിൽ ഇനി മുക്കം വലിയ പറമ്പിൽ നിന്ന് ആണ്ടിക്കുട്ടി ആവശ്യപ്പെട്ട ഗാനമാണ് പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ദേവദാസ്, സംഗീതം ജോൺസൺ.

മുജുകുന്നിൽ നിന്ന് രാമകൃഷ്ണൻ നമ്പീശൻ ആവശ്യപ്പെട്ട ഗാനം തേനും വയമ്പും എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസ് പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ഗിരീഷ് പുത്തഞ്ചേരിയും ബേണിഗ്നേഷ്യസും ഒരുക്കി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. മാംഗല്യസൂത്രം എന്ന ചിത്രത്തിൽ നിന്നാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മുജുകുന്നിൽ നിന്ന് നജ്മ ടി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 33:27. ഗാനോത്സവത്തിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കുന്നതിനായി ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ 9400224440. അടുത്ത ഗാനം പാലത്ത് നിന്ന് സുജാത കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

പി ജയചന്ദ്രൻ പാടിയ ഗാനമാണിനി ആടുപുലിയാട്ടം എന്ന ചിത്രത്തിൽ നിന്ന്, കൈതപ്രവും രതീഷ് വേഗയും ഒരുക്കിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് പുന്നശ്ശേരി ആറോളിപ്പൊയിലിൽ നിന്ന് ആദിത്യനും സബിതയും.

ഓയൻവിയുടെ വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. പ്രേം പൂജാരി എന്ന ചിത്രത്തിൽ നിന്ന് ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് മലപ്പുറം അയനിക്കോട് നിന്ന് സുലൈ.

പെരളശ്ശേരിയിൽ നിന്ന് റിത്വ നൈറ ആവശ്യപ്പെട്ട ഗാനം ഒന്നാമൻ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് SP വെങ്കിടേഷ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മനോജ് പൊൻപുറ, ബിന്ദു ഇവർക്കായി അഹം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: ഉച്ചയ്ക്ക് ഒന്ന് രണ്ടിന് കേൾക്കാം.
1: ഗാനോത്സവം
0: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: chairs 11th Governing Council meeting of Niti Aayog in New Delhi. Information and Broadcasting Minister Ashwini Vaishnav inaugurates 20 kilowatt FM transmitter in Rajasthan's Jaisalmer. Centre waives excise duty on certain variants of ethanol blended petrol. First Made in India Airbus C-295 aircraft completes maiden test flight from Vadodara. And with that, we end the midday news.
1: Aakashvani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, നിതുന നെവിൽ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
2: നിയമപരമായ വിവാഹമോ നിയമത്തെ നിരാകരിക്കുന്ന ബന്ധമോ ഏതാണ് മെച്ചം? കുട്ടികളുണ്ടാവുന്നത് കുടുംബജീവിതത്തിന് ഭാരം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം ചിന്തകൾ കേരള സമൂഹത്തെ അലട്ടുമ്പോൾ 160 വർഷം മുമ്പ് തന്നെ ഈ തലതിരിഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ കഥാപാത്രങ്ങൾ. വിലക്ഷണങ്ങളുടെ വിത്തുകൾ അന്നേ തിരിച്ചറിഞ്ഞെഴുതിയ കഥ. പഴയ റഷ്യയിലെ സാമൂഹ്യ വേർതിരിവുകളിൽ മനമെടുത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് പ്രതികരിക്കുന്നത് ഒരു പണക്കാരിയുടെ കഥ കഴിച്ചുകൊണ്ടാണ്. താൻ ചിന്തിയ ചോര തന്നെ അയാളെ പിന്തുടർന്ന് പിടിച്ചുലയ്ക്കുന്നതും അതിനിടയിലെ അരികുകാഴ്ചകളുമാണ് കുറ്റവും ശിക്ഷയും എന്ന നാടകത്തിൽ ഇതുവരെ കണ്ടത്. ആന്റി ഹീറോ നിക്കോവിന്റെ പെങ്ങളെ കെട്ടാനുറച്ച ലുപ്തനും കപടനാട്ടിക്കാരനുമായ ലൂഷിനെ പെൺകുട്ടി ആട്ടിപ്പുറത്താക്കുന്നു. ലൂഷിൻ താമസിക്കുന്നത് ആൻഡ്രി എന്ന പുരോഗമനം പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെയാണ്. നിക്കോവിനോട് അടുപ്പമുള്ള മർമലഡോവിന്റെ മകൾ സോണിയ ആൻഡ്രിയുടെയും ലൂഷിൻ്റെയും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തു തന്നെയുള്ള സോണിയയുടെ വീട്ടിൽ അച്ഛൻ്റെ മരിച്ചടക്കിനോടനുബന്ധിച്ചുള്ള വിരുന്നു നടക്കുകയാണ്. കുതന്ത്രങ്ങൾ മെനയുന്ന ലൂഷിൻ പുരോഗമനക്കാരൻ ആൻഡ്രിയുമായി സംഭാഷണത്തിൽ.
3: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
4: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
3: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
4: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
3: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
4: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
3: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.
4: ഓ, എനിക്ക് നിങ്ങളെ പോലെ ഹൃദയവിശാലത ഇല്ല. നിങ്ങൾ ആശയങ്ങളുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്.
3: ഇപ്പോഴും സോണിയയ്ക്ക് ആത്മവിശ്വാസം പോരാ. ചില കാര്യത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ ചുംബിക്കുന്നത് സ്ത്രീക്ക് അപമാനകരമാണ്.
4: അതെങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ആചാരമല്ലേ?
3: പക്ഷേ അത് അസമത്വത്തിന്റെ ചിഹ്നമാണ്. അതിനെക്കുറിച്ച് നീണ്ട ഒരു ചർച്ച നടത്തി വിശദീകരിച്ചു കൊടുത്തു. ഫ്രാൻസിലെ ഒരു തൊഴിലാളി സംഘടനയെപ്പറ്റിയും

0: ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും
1: നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. ആ സോണിയെ കുറച്ചു നേരത്തേക്ക് മതി.
0: എന്തിന്?
1: എനിക്ക് അവളെ ഒന്ന് കാണണം. ഇന്നോ നാളെയോ ഞാനിവിടം വിട്ടു പോകും. അതിനു മുൻപേ അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൻഡ്രി നിങ്ങളും ഇവിടെ ഉണ്ടാവണം. നിശ്ചയമായി നിങ്ങൾ ഉണ്ടാവണം.
0: എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി.
1: ആ മേശപ്പുറത്ത് ചിതറിക്കിടക്കുകയാണ് നോട്ടുകൾ, എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകൾ. ഇന്ന് എനിക്ക് ആകെ തിരക്കായിരുന്നു. ഓരോരോ നൂലാമാലകൾ, പ്രശ്നങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ. ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വീട് വാടകയ്ക്കെടുത്തത്. അത് മോടി പിടിപ്പിക്കാൻ എത്ര പണം ചെലവാക്കി. വാടകക്കരാർ ഒപ്പുവെച്ചത് ഈയിടെ. അഡ്വാൻസ് തുക മുഴുവനും നഷ്ടപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് നൽകിയ തുകയും മടക്കി കിട്ടില്ല. ആ കൊള്ളാം, വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹിതനാകണോ? എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? എങ്കിലും ഡോണിയ, ഓ, അവൾ എന്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കുന്നു.
0: ദാ സോണിയെ കൂട്ടിക്കൊണ്ടു വന്നു.
2: എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
1: ആ സോണിയ, ഇരിക്കൂ. ദേ ആ മേശയ്ക്കരികിലേക്ക് ഇരിക്കൂ. റസ്കോൾനിക്കോ അവിടെ ഉണ്ടോ?
2: നിക്കോവോ? ഉണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടല്ലോ.
1: ആ ആദ്യമായി സോണിയ, നിന്റെ അമ്മയോട് എന്റെ ക്ഷമാപണം അറിയിക്കുക. അമ്മ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. കാതറീന് നിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ?
2: വളരെ ശരിയാണ്. അവർക്ക് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്.
1: ഓ, അപ്പോൾ എന്റെ ക്ഷമാപണം നീ അറിയിക്കുമല്ലോ. നിന്റെ അമ്മയുടെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ല.
2: ശരി, ഞാൻ ആ വിവരം അമ്മയോട് പറയാം. ഇത് പറയാനാണോ വിളിപ്പിച്ചത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ വിരുന്ന് തുടങ്ങി.
1: പോകാൻ വരട്ടെ.
2: ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം നടക്കുവോ?
1: ഇല്ല, അച്ഛൻ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, മരണസമയത്ത് സർവീസിലുമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല. പിന്നെ ദുരിതാശ്വാസം കിട്ടാനുള്ള വകുപ്പുമില്ല.
2: അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ഓ, ഞാനൊരു ചെറിയ തുക നിനക്ക് തരട്ടെ. ദാ 10 രൂബിൾ. മടിക്കാതെ വാങ്ങിക്കോളൂ. ഞാൻ ആ വാതിലിന് പുറത്തു വരെ വരാം.
0: എന്താ അവര് തമ്മിലൊരു സ്വകാര്യം? എന്താ അവൾ അറിയാതെ അവളുടെ ഉടുപ്പിൽ തിരികെയത്?
1: എനിക്ക് ആശ്വാസമായി. ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇപ്പൊ അത് മാറി.
0: ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു.
1: എന്തിണ്ടെന്നാ കാണരുതാത്തൊന്നും കണ്ടില്ലല്ലോ.
0: അല്ല, നിങ്ങളെന്താ ഈ നോട്ടുകളെല്ലാം മേശപ്പുറത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നേ? അവൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നതും കണ്ടു. എന്റേതാണെന്ന് വിചാരിച്ചു കാണും.
1: അങ്ങനെ വിചാരിക്കട്ടെ, എന്റെ നഷ്ടം വളരെ വലുതാണ്.

0: ലൂഷിൻ, നിങ്ങൾ എന്താ നിയമസാധ്യതയുള്ള വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തിനാ നിയമസാധ്യതയിൽ കടിച്ചു തൂങ്ങുന്നേ?
1: എനിക്ക് നിയമപരമായ വിവാഹം വേണം. സ്വതന്ത്ര വിവാഹം മൂലം വിഡ്ഢിയാക്കപ്പെട്ട് വല്ലവന്റെയും കുട്ടികളെ പോറ്റേണ്ട ഗതികേട് വന്നെങ്കിലോ? എനിക്കൊരിക്കലും വഞ്ചിതനായ ഭർത്താവാകാൻ സാധ്യമല്ല.
0: കുട്ടികൾ? നിങ്ങൾ കുട്ടികളെ കുറിച്ചല്ലേ സൂചിപ്പിച്ചത്?
1: അതെ, കുട്ടികൾ ഒരു സാമൂഹിക പ്രശ്നമാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് കുടുംബജീവിതത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് കുട്ടികളെ പറ്റി പിന്നെ സംസാരിക്കാം. വഞ്ചിതനാകുന്ന ഭർത്താവിനെ പറ്റി സംസാരിക്കാം, ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം.
0: അതെ, സ്വതന്ത്ര വിവാഹത്തിൽ ഒരു വഞ്ചനയോ ഇല്ല. നിയമപരമായ വിവാഹത്തിന്റെ പ്രകൃതിദത്തമായ പ്രത്യാഘാതം മാത്രമാ അത്. അത് തിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധം.
1: സ്നേഹത്തോടൊപ്പം ബഹുമാനവും വേണം ദാമ്പത്യത്തിൽ.
0: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബഹുമാനത്തെയാണ്. ഇതല്ലേ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ കണ്ണൻ നായർ, സോണിയ നിതുന നെവിൽ, ആൻഡ്രി അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

FM പ്രധാന വാർത്തകൾ. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഥനോൾ ചേർത്ത പെട്രോളിനെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കാണാതായ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. കണ്ണൂർ ചെറുകുന്നിൽ ലോറി ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം കീഴ്ശാന്തി പത്മനാഭൻ നമ്പൂതിരിയാണ് മരിച്ചത്. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പ്രിയ ശ്രോതാക്കൾക്ക് യുവർ ചോയ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് ചെയ്യാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9400224440. യുവർ ചോയ്സിൽ 41 എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ശ്രേയ ഘോഷാൽ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ബിജി ബാൽ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: എരഞ്ഞിപ്പാലത്ത് നിന്ന് സമീന, ഷിജിന, ശിഖ, ഷാജു ഇവരുടെ ഇഷ്ടഗാനം കേൾക്കാം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികളാണ്. സംഗീതം നൽകിയത് ശ്യാം.

0: ഫോണുകളിൽ ഓഫറുകളുടെ പിരിവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൽ നിന്ന് ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കിടേഷ്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് റഫീഖ് ചാലക്കുടി.

0: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക് മൈ ജി ലാഭമഴ. ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തം.

0: മാക്കാം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: ചന്തക്കടവിൽ നിന്ന് സിദ്ദിഖ്, മനു, ഷാഫി ഇവരുടെ ഇഷ്ടഗാനമാണിനി കൗരവർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ.
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ബിച്ചു തിരുമലയുടെ വരികളാണ് ജെറി അമൽദേവിന്റെ സംഗീതവും എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഗാനമാണിനി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് നിലമ്പൂർ പോത്തുകല്ലിൽ നിന്ന് ജയശ്രീ.

0: ും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിലിനി മുജുകുന്നിൽ നിന്ന് ദിനേശിന്റെ ഇഷ്ടഗാനമാണ് ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: എസ് രമേശൻ നായരുടെ വരികളാണ് രഘുകുമാറിന്റെ സംഗീതവും. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മായനാട് നിന്ന് പി രാജേഷ്.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
5: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
4: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. മാധവൻ മേപ്പുത്തലത്ത്, ശ്രീലത കുരിക്കത്തൂർ ഇവരുടെ ഇഷ്ടഗാനമാണിനി. പട്ടം പോലെ എന്ന ചിത്രത്തിൽ ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം M. ജയചന്ദ്രൻ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അശോകേട്ടനും ഭാര്യയ്ക്കും വേണ്ടി ജി എം പി ഗ്രൂപ്പ് ആനക്കുഴിക്കര ആവശ്യപ്പെട്ട ഗാനമാണിനി. കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ബെന്നി ദയാലും സംഘവും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികളാണ്. സംഗീതം നൽകിയത് ബെർണി ഇഗ്നേഷ്യസ്.

0: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: മധു വാസുദേവന്റെ വരികൾക്ക് ഫോർ മ്യൂസിക് സംഗീതം നൽകി ഒപ്പം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കോഴിക്കോട് ഗ്രാൻഡ് ബസാറിൽ നിന്ന് ജയരാജ്, ഹസൻ, ശ്രീകുട്ടൻ, രമ്യ, ഷീന, ബിന്ദു.

0: യുവർ ചോയ്സ് സമാപിക്കുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
6: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
10: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
11: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
12: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

എഫ് എം പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഒമാൻ തീരത്ത് ആക്രമണം നേരിട്ട സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരിച്ചു. കപ്പലിലെ 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. കപ്പലിന് നേർക്ക് US മിസൈൽ ആക്രമണം ഉണ്ടായതാണ്

0: സംശയിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് സൈനിക ഏറ്റുമുട്ടൽ തുടർന്ന് ഇറാനും അമേരിക്കയും. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. എഥനോൾ ചേർത്ത് പെട്രോളിനെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 22 മുതൽ 30% വരെ എഥനോൾ ചേർത്ത പെട്രോളിനാണ് തീരുവയിൽ ഇളവ്. കോഴിക്കോട്ടെ നിപ സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ ഇതുവരെ 8 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. സെൻസസിന്റെ 1ാം ഘട്ടം July 1 മുതൽ 30 വരെയാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: കണ്ണങ്കണ്ടി മഴക്കാല മേള
1: 8.5 കിലോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 കിലോ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി. മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
2: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
3: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
1: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
1: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
2: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
1: മൈജി ലാഭമഴ,
2: TNC അപ്ലൈ.
3: Music Mix.

0: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്കണ്ടി.
1: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
2: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
1: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
2: ടിഎൻസി അപ്ലൈ.

0: എണ്ണങ്ങണ്ടിയിൽ നിന്നും 65 inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
1: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
2: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
3: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3,000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: മ്യൂസിക് മിക്സ്.

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.

0: മ്യൂസിക് മിക്സ്.
1: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
2: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
3: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം മെക്സിക്കോ സിറ്റിയിൽ ആദ്യ വിസിലുയരുന്നതോടെ കാൽപന്തുകളിയുടെ ഓളങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഓരോ കളിയുടെയും വിശദമായ അവലോകനം കാൽപന്തോളം എന്ന ഈ പരിപാടിയിൽ കേൾക്കാം. ഇന്ന് തുടങ്ങാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആവേശം നമ്മോട് പങ്കിടുന്നത് സ്പോർട്സ് കമന്റേറ്റർ വി എ ജോസ്.
1: 23rd ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് തിരശീല ഉയരുകയാണ്. June 11 ആതിഥേയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തോടെ ഈ ഫുട്ബോൾ മഹോത്സവം സമാരംഭിക്കുന്നു. 44-കാരനായ ബ്രസീലുകാരൻ ബ്രിട്ടൻ സാംബയോയുടെ വിസിലോടെ ഈ മേളയുടെ ട്രിയോണ്ട ബോൾ ഉരുളും. അദ്ദേഹത്തെ സഹായിക്കുന്ന അസിസ്റ്റന്റ് റഫറിമാരും ബ്രസീലുകാർ തന്നെ, ബ്രൂണോ പെരസും ബ്രൂണോ ബുഷീലിയയും. 1904 ആരംഭിച്ച ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്, അവരുടെ സ്വപ്നമായിരുന്നു ലോകരാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ലോക ഫുട്ബോൾ മേള. 1930 ഇത് ആദ്യമായി അരങ്ങേറിയത്. 1924-28 വർഷങ്ങളിലെ ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണ്ണ മെഡൽ ജേതാക്കളായ ഉറുഗ്വേക്കാണ് ആദ്യ ലോകകപ്പ് മേളയുടെ ആതിഥേയത്വം ലഭിച്ചത്. ഉറുഗ്വേയുടെ തലസ്ഥാനമായ മോണ്ടിവിഡിയോയിലെ പോസിറ്റോ സ്റ്റേഡിയത്തിൽ 13 രാജ്യങ്ങളുമായി നടത്തിയ ആദ്യ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശക്കളിയിൽ അർജന്റീനയെ 2-4 തകർത്ത് ആതിഥേയരായ ഉറുഗ്വേ ആദ്യ ലോകകപ്പ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ടു. ഇപ്പോൾ വടക്കേ അമേരിക്കയിൽ നടക്കുന്ന 23rd ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് പല സവിശേഷതകളുമുണ്ട്. ചരിത്രത്തിലാദ്യമായി 3 രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പിറവിയുടെ 250th വാർഷികത്തിലാണ് അവർ ഇതിന് ആതിഥ്യമരുളുന്നത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പിന് ആതിഥ്യമരുളുന്ന രാജ്യമായിരിക്കുകയാണ് മെക്സിക്കോ, 3 തവണ. കാനഡ ആദ്യമായിട്ടാണ് ഈ ഭാരവാഹിത്വം ഏൽക്കുന്നത്. ഈ മേളയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ആദ്യകാലത്ത് 16, 1982-24, 1998-32 ആയിരുന്നു. എന്നാൽ ഇത്തവണ എണ്ണം 48 ഉയർത്തിയിരിക്കുകയാണ് ജിയോവനി ഇൻഫാന്റിനോ പ്രസിഡന്റായിട്ടുള്ള ഫിഫ. മത്സരങ്ങൾ നടക്കുന്ന 16 11 USAയിലാണ്. മെക്സിക്കോയിൽ 3 ഉള്ളപ്പോൾ കാനഡയിൽ വാൻകോവർ, ടൊറാന്റോ എന്നീ നഗരങ്ങളിൽ മാത്രം കളികൾ നടക്കും. ചരിത്രത്തിൽ കൂടുതൽ മത്സരങ്ങളുള്ള ലോകകപ്പും ഇതാണ്. 2022 ഖത്തർ ലോകമേളയിൽ 64 മത്സരങ്ങൾ നടന്നപ്പോൾ ഈ വർഷം 104 മത്സരങ്ങളെ ലോക ജനത കാത്തിരിക്കുന്നു. ഇതിൽ 13 മത്സരങ്ങൾ കാനഡയിലും മെക്സിക്കോയിലും നടക്കുമ്പോൾ ബാക്കി 78 കളികളും USAയിലാണ് അരങ്ങേറുക. 1970 ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾക്ക് ഫിഫയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന യൂൾ റിമേയുടെ പേരിലുള്ള ട്രോഫിയാണ് നൽകി വന്നത്. അന്നത്തെ നിയമപ്രകാരം 3 ട്രോഫി നേടുന്നവർക്ക് ട്രോഫി സ്വന്തമാക്കാമായിരുന്നു. 1958-62-1970 വർഷങ്ങളിൽ ലോക ഫുട്ബോൾ കിരീടം ചൂടിയ ബ്രസീൽ എന്നേക്കുമായി യൂൾ റിമേ കപ്പ് സ്വന്തമാക്കി. 1974 ഫിഫ കപ്പിനു വേണ്ടിയാണ് പോരാട്ടം. ആദ്യ ഫിഫ കപ്പ് 1974 ജർമ്മനി കരസ്ഥമാക്കി. ഫിഫ അംഗങ്ങളായ 211 രാജ്യങ്ങളിൽ നിന്ന് 2 നീളുന്ന യോഗ്യതാ മത്സരങ്ങളിലൂടെയാണ് ഈ മേളയിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളെ കണ്ടെത്തിയത്. യൂറോപ്പിൽ നിന്ന് 16 രാജ്യങ്ങൾ ഇടം പിടിച്ചപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് 10, തെക്ക് വടക്കൻ അമേരിക്കകളിൽ നിന്ന് 9, ഏഷ്യ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് 8 രാജ്യങ്ങൾ കടന്നുവന്നു. കരീബിയൻ ദ്വീപുകളിൽ നിന്ന് 2 യോഗ്യത നേടിയപ്പോൾ 3 ആതിഥേയ രാഷ്ട്രങ്ങൾ നേരിട്ട് ഫിക്ചറിൽ സ്ഥാനം പിടിച്ചു. ഇത്തവണ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ രാജ്യം കാനഡയും ഏറ്റവും ചെറിയ രാജ്യം കുറോസോയുമാണ്. 444 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ കുറോസയിൽ 1.6 ജനങ്ങൾ മാത്രമാണുള്ളത്. അതുപോലെ ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറുള്ള ദ്വീപ് രാജ്യമായ കേപ്പ് വെർദോയിൽ 5.5 ജനങ്ങൾ മാത്രം നിവസിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപങ്കാളിയായ ഇറാന്റെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് USAയിലെ ലോസ് ആഞ്ചൽസിലും സിയാറ്റിലുമാണ്. ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന 48 ടീമുകളെ 4 12 ഗ്രൂപ്പുകളായി തിരിച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരസ്പരം ഏറ്റുമുട്ടും. ഒരു

ടീമിന് ആദ്യ റൗണ്ടിൽ മൂന്ന് മത്സരങ്ങളുണ്ടാകും. ഓരോ ഗ്രൂപ്പിലെയും ഒന്നും രണ്ടും സ്ഥാനക്കാരും ഏറ്റവും മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാരും അടക്കം 32 ടീമുകൾ രണ്ടാം റൗണ്ടിലേക്ക് കടക്കും. രണ്ടാം റൗണ്ട് മുതൽ നോക്കൌട്ട് മത്സരങ്ങളാണ്. രണ്ടാം റൗണ്ടിലെ 16 മത്സരങ്ങളിൽ കൂടി 16 ടീമുകൾ പ്രീ ക്വാർട്ടർ റൗണ്ടിലെത്തും. 8 പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലെ 8 വിജയികൾ ക്വാർട്ടർ ഫൈനലിൽ കടക്കുന്നു. 4 ക്വാർട്ടർ ഫൈനലുകളിൽ നിന്ന് 4 ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിക്കും. ജൂലൈ 14-15 തീയതികളിൽ സെമി ഫൈനലുകളും 18 തീയതി ലൂസേഴ്സ് ഫൈനലും നടക്കും. ഫൈനൽ ജൂലൈ 19 USAയിലെ ന്യൂയോർക്കിൽ നടക്കും. സെമി ഫൈനൽ, ഫൈനൽ എന്നിവ ഇന്ത്യയിൽ യഥാക്രമം ജൂലൈ 15, 16, 20 തീയതികളിൽ രാത്രി 12:30 AM കാണാവുന്നതാണ്. ലൂസേഴ്സ് ഫൈനൽ 19 രാത്രി 2:30 AM നടക്കും. അഡിഡാസ് നിർമ്മിച്ച ട്രിയോണ്ട എന്ന വെളിപ്പേരുള്ള ബോളാണ് മേളയിൽ ഉടനീളം ഉപയോഗിക്കുക. 3 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്നതിനാൽ 3 എന്ന് തുടങ്ങുന്നത് അതിനാലാണ്. ഓണ്ട എന്നത് ഒരു സ്പാനിഷ് വാക്കാണ്. വേവ്, തരംഗം, തിരമാല എന്നൊക്കെ അർത്ഥം. ഓരോ പന്തിലും സെൻസർ ചിപ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. AI പിന്തുണയോടെ മികച്ച ഹൈടെക് സംവിധാനമുള്ള ബോളിന്റെ ചലനം, ഗതി, വേഗത, സ്പർശനം എന്നിവ കൃത്യമായി വീഡിയോ അസിസ്റ്റന്റ് റെഫറിമാർക്ക് ലഭിക്കുന്നു. 4 പാനൽ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ബോളിന്റെ സ്റ്റിച്ചില്ല, ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ്. USAയുടെ ഒരു നക്ഷത്രം, കാനഡയുടെ ഒരു ഇല, മെക്സിക്കോയുടെ കഴുകൻ എന്നിവ പന്തുകളിൽ മുദ്രണം ചെയ്തിരിക്കുന്നു. 22 ലോകകപ്പുകളുടെ ചരിത്രത്തിൽ 8 ടീമുകൾക്ക് മാത്രമാണ് ലോക കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചത്. 58, 62, 70, 94, 2002 വർഷങ്ങളിൽ കപ്പുയർത്തിയ ബ്രസീലാണ് 5 തവണയുമായി മുന്നിൽ. ഇറ്റലിയും ജർമ്മനിയും 4 തവണ വീതം കിരീടധാരണം നടത്തി. അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും ജേതാക്കളായപ്പോൾ ഇംഗ്ലണ്ടും സ്പെയിനും ഓരോ തവണ അവകാശികളായി. ലോകത്തിലെ പല പ്രഗത്ഭ കളിക്കാരുടെയും അവസാന ലോകകപ്പ് മത്സരമായി ഈ മഹാമേള മാറാൻ സാധ്യതയുണ്ട്. 41-കാരനായ പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും 39-കാരനായ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ക്രൊയേഷ്യയുടെ 40-കാരനായ ലൂക്ക മോഡ്രിച്, മെക്സിക്കൻ ഗോൾകീപ്പർ ഗിലർമോ ഒച്ചാവോ, ജർമ്മനിയുടെ 40-കാരനായ ഗോൾകീപ്പർ മാനുവൽ ന്യൂയർ, ഈജിപ്തിന്റെ മുഹമ്മദ് സല, നെതർലാൻഡിന്റെ 40-കാരനായ വിർജിൻ വാൻഡെക് എന്നിവരെല്ലാം 2030 നടക്കേണ്ട അടുത്ത ലോകകപ്പ് മേളയിൽ കളിക്കാൻ സാധ്യത വിരളമാണ്. ഇതുവരെ നടന്ന 22 ലോകകപ്പ് മേളകളിലും പങ്കെടുത്ത ഒരേ ഒരു രാജ്യം ബ്രസീലാണ്. കൂടുതൽ തവണ ട്രോഫി നേടിയതും 5 തവണ അവർ തന്നെ. 114 ലോകകപ്പ് മത്സരങ്ങളിലൂടെ 237 ഗോളുകൾ നേടിയ ബ്രസീൽ ഏറെ മുന്നിലാണ്. 76 മത്സരം വിജയിച്ച ബ്രസീൽ മുന്നിൽ നിൽക്കുമ്പോൾ 28 മത്സരം പരാജയപ്പെട്ട മെക്സിക്കോ ഏറ്റവും പിന്നിലാണ്. കൂടുതൽ ലോകകപ്പ് മത്സരം മികച്ച കളിക്കാരൻ മെസ്സിയാണ്. എന്നാൽ കൂടുതൽ ഗോൾ നേടിയത് ജർമ്മനിയുടെ മിറോസോവ് ക്ലോസയാണ്, 16 ഗോളുകൾ. ഒരു ടൂർണമെന്റിൽ 1958 സ്വീഡൻ മേളയിൽ 13 ഗോൾ നേടിയ ഫ്രാൻസിന്റെ ജസ്റ്റ് ഫോണ്ടൈൻ ഇന്നും റെക്കോർഡ് തകർക്കാതെ മുന്നിലാണ്. 2022 ഖത്തർ ലോകകപ്പിലാണ് ഇതുവരെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്നത്, 172. 2006 പോർച്ചുഗൽ നെതർലൻഡ്സ് മത്സരത്തിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ പിറന്നത്, 4 ചുവപ്പ് കാർഡുകളാണ് റഫറി ഈ മത്സരത്തിൽ പുറത്തെടുത്തത്. 39 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മഹോത്സവത്തിന് ജൂലൈ 19 കൊടിയിറങ്ങുമ്പോൾ ഇനിയും ഏറെ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടും. ഈ മേളയിലെ 104 മത്സരങ്ങൾ നിയന്ത്രിക്കാൻ 170 ഒഫീഷ്യൽസാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 52 റഫറിമാർ, 88 അസിസ്റ്റന്റ് റഫറിമാർ, 30 വീഡിയോ അസിസ്റ്റന്റ് റഫറിമാർ എന്നിവർ 16 വേദികളിൽ സജ്ജരായി കഴിഞ്ഞു. കളി നടക്കുന്ന 16 സ്റ്റേഡിയങ്ങളിൽ മെക്സിക്കോ സിറ്റിയിലെ 93,000 കാണികളെ ഉൾക്കൊള്ളാവുന്ന എസ്റ്റാഡിയോ അസ്റ്റക്ക സ്റ്റേഡിയവും ന്യൂയോർക്കിലെ 82,500 പേർക്ക് സൗകര്യമുള്ള ന്യൂജേഴ്സി സ്റ്റേഡിയവും US ഡള്ളാസിലെ 94,000 പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയവുമാണ് ഏറ്റവും വലിയവ. 80,000 പേർക്ക് സൗകര്യമായി ഇരിപ്പിടമുള്ള സ്റ്റേഡിയങ്ങൾ മാത്രമേ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ നടത്തുവാൻ ഫിഫ അനുവദിക്കുകയുള്ളൂ. ക്വാർട്ടർ ഫൈനലുകൾ നടത്താൻ മിനിമം 60,000 പേർക്കിരിക്കാൻ സൗകര്യമുള്ള സ്റ്റേഡിയങ്ങൾ വേണം. ലോകത്തേറ്റവും ജനപ്രീതി നേടിയ ഗെയിമാണ് ഫുട്ബോൾ. 1950 ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയിരുന്നെങ്കിലും നഗ്നപാദരായി ടീമിനെ ഇറക്കാൻ ഫിഫ അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഒരിക്കലും ഇന്ത്യ യോഗ്യത നേടിയിട്ടില്ല. ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 137 സ്ഥാനത്തും ഏഷ്യൻ റാങ്കിങ്ങിൽ 25 സ്ഥാനത്തുമുള്ള ഇന്ത്യ ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ പരാജയപ്പെടുകയാണുണ്ടായത്. 2030 പോർച്ചുഗലും സ്പെയിനും ആഫ്രിക്കൻ രാജ്യമായ

0: മൊറോക്കോയും സംയുക്തമായി ആതിഥ്യം നൽകുന്ന അടുത്ത ലോകകപ്പ് വരെ ഫിഫ കപ്പിന്റെ അവകാശികൾ ആരെന്നറിയാൻ നമുക്ക് ജൂലൈ 19 വരെ ആകാംക്ഷാപൂർവ്വം ആവേശപൂർവ്വം കാത്തിരിക്കാം. 800 കോടി ലോക ജനതയെ ജാതി മത വർഗ വർണ്ണ ദേശ രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിപ്പിക്കുന്ന സാഹോദര്യത്തിന്റെ കൂട്ടായ്മയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ മാനവികതയുടെ ഉദാത്തമായ സന്ദേശമാണ് ഈ ലോകകപ്പ് മാനവരാശിക്ക് സമ്മാനിക്കുന്നത്.
1: കിക്കോഫിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഓളം തീർക്കുന്ന കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. 2026 ഫിഫ ലോകകപ്പിനെ കുറിച്ച് വിശദമായി സംസാരിച്ചത് സ്പോർട്സ് കമന്റേറ്റർ വി എ ജോസ്. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ഇനി ഒരു ഗാനം. ഉറുമി എന്ന ചിത്രത്തിൽ രശ്മി സതീഷ് പാടിയത്, ദീപക് ദേവിന്റെ സംഗീതം.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക

0: കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉത്പാദനവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കണ്ടക്ടർ ജോലിയോടൊപ്പം ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ സിജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്ക് ഡിപ്പോയിലൊന്നും പോകേണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മളൊരു മീൻ കൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ മീനിനെയൊക്കെ വളർത്തി. പിന്നെ സമയമൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ ആദ്യം ഒരു 2 സെൻറ്റിൻ്റെ ഒരു പടുതാക്കുളം, അതിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ പടുതാക്കുളത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പോൾ അതൊരു വിജയം ആയി നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇസ്രയേലിൻ്റെ ഒരു ടെക്നോളജിയാണ്, ബയോഫ്ലോക് സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു 7 ടാങ്കാണ്, അതൊരു സ്കീമിലാണ്, നമ്മളെ ഫിഷറീസിൻ്റെ തന്നെ ഒരു സ്കീമിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം പൈസ അന്ന് സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഡയമീറ്ററുള്ള 7 ടാങ്കിൽ ബയോഫ്ലോ കൃഷിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മീന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 365 ദിവസവും, അതായത് 1 കിലോയിൽ 4 എണ്ണം എന്ന രീതിയിൽ, അതായത് 250 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ആ സൈസിനകത്തുള്ള മീനുകളാണ് നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ 200 രൂപ നിരക്കിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീറ്റയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്വേറിയവും കൂടെ ഉണ്ട്, അതായത് ആൻസ് ഫിഷ് ഫാം ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ രീതിയിലൊരു സമ്പ്രദായമാണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മുടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്ത് വളർത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ടാങ്ക് സെറ്റിംഗ് ആണ്, അതായത് ഫ്ലോക്ക് ഡെവലപ്മെൻറ്റ് എന്നതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സീഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീഡിനെ മെയിനായിട്ട് ആശ്രയിക്കുന്നത് വല്ലാർപാടത്തെയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ഹാച്ചറിയോ നേര ഡാമിനോയാണ്. ഇതിനകത്ത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ സീഡ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ 4 രൂപ അല്ലെങ്കിൽ 6 രൂപ സൈസിലുള്ള ഗിഫ്റ്റ് തിലാപ്പിയാണ് ഞാനിവിടെ സ്ഥിരമായി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. മറ്റ് സാധാരണ സ്ലോപ്പിനാണെങ്കിൽ അതിൻ്റെ വളർച്ച നിരക്ക് കുറവായിരിക്കും. ഇതിനാകുമ്പോൾ നമുക്ക് വളർച്ച റേറ്റ് കൂടുതലാണ്. അതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നതാണ്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതിനായിട്ട് ചെറിയ ടാങ്കുകളിൽ അതിനെ 1-2 ദിവസം ക്വാറന്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒരു ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡയുള്ള ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ അമോണിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സൊല്യൂഷൻ കിറ്റ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ pH നോക്കേണ്ടി വരും, അമോണിയ നോക്കേണ്ടി വരും. അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ മീനിൻ്റെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. മീനിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് ഫീഡിൻ്റെ റേറ്റും അല്ലെങ്കിൽ ഫീഡിൻ്റെ സൈസും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 0.5 മുതലുള്ള തീറ്റ നമുക്ക് അവൈലബിൾ ആണ്. 0.5, 0.6, 1.2, 2.5, ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ 4 ലോട്ട് മാറും. അപ്പോൾ 4 ലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ 2.5 ഉള്ളത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് 2.5 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് ഇത് നമുക്ക് വിറ്റ് വരവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു അസോള ടാങ്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അസോളയിൽ നിന്നുള്ള ഒരു തീറ്റ ഇതിനോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പവർ ഫെയിലുവർ

അതായത് നമ്മൾ മത്സ്യം കൂടുതലായിട്ട് വളർത്തുമ്പോൾ എയർ റേഷൻ മസ്റ്റാണ്. അപ്പോൾ എയർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പവർ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ജനറേറ്റർ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ യു പി എസ് സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹൈ റിസ്ക് ആണ്. മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആയിരിക്കും കറണ്ട് പോകുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് പോയി ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ റിസ്ക് ആണ്. ശരിക്കും ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേട്ടമായിട്ട് നമുക്ക് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ 5 ഇടയുള്ള ഒരു ടാങ്കിനകത്ത് നമുക്കൊരു 200 മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിലൂടെ നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ചിലവായിട്ട് വരുന്നത്, നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്തൊരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോ

0: നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ചിലവായിട്ട് വരുന്നത്, നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്തൊരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോക്കൊക്കെ അടിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു കോണിക്കൽ വെസലുണ്ട്, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലോക്ക് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോക്ക് കൂടി നിൽക്കുന്ന സമയത്ത് വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്നു വിടുമ്പോൾ അടിയിലുള്ള കുറച്ച് വേസ്റ്റ് അങ്ങ് കളയുകയും വെള്ളം കൂടുതൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് തീരെ കുറവാണ്, വേണ്ട എന്നാണെങ്കിൽ പറയാം. അതായത് ഒരു കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ബയോഫ്ലക് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അത് വെള്ളം ക്ഷാമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിയിൽ മീൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ റീഫിൽ ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത കൾച്ചറും നമുക്ക് അതിനകത്ത് നടത്താൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിട്ട് വരികയും അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് വീട്ടിലെ എണ്ണം അനുസരിച്ചാണ് മീൻ, അപ്പോൾ അല്ലെങ്കിൽ 1 കിലോ മീനിനകത്ത് 4 എണ്ണം വേണമെന്നുള്ളവരുണ്ട്, ഒരാളിന് 2 എണ്ണം മതിയെന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം മീൻ അവർക്ക് തന്നെ പിടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 7 ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ നിന്നും, അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴേക്കും ആ ടാങ്ക് ഒഴിച്ചിട്ട് അടുത്ത കുഞ്ഞിടുന്നു. അപ്പോഴേക്കും നമുക്ക് 365 ദിവസം മീൻ കൊടുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ മീനുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വരികയും നേരിട്ട് അതിൽ നിന്ന് പിടിക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ഒരു ക്രൈസാണ് മീൻ നേരിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലരും എൻജോയ് ചെയ്യാറുണ്ട്. ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ 7 ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 50% ഗ്രാൻറ് തരുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം ചെയ്ത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുന്നത്. കാലതാമസം ഉണ്ടാകും, പക്ഷേ ആദ്യം നമ്മൾ തന്നെ മുടക്കുമുതൽ ചെയ്യേണ്ടി വരും. തീർച്ചയായും ഒരു മീൻ വളർത്തൽ എന്ന മേഖലയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ 100% അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണമെന്നാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡാണ് കൂടുതലായിട്ട് വരുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത പദ്ധതികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 ടാങ്കിലെയും മീനുകളെല്ലാം നഷ്ടപ്പെടും എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം, ആനന്ദം, ആദായം, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമം വരത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഒരു നല്ലൊരു ആനന്ദമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ മീൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെൻഷനെല്ലാം മാറും. അവരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ആദായം എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ നല്ലൊരു ആദായം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്ന ഒരു മീനിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ നേട്ടമായിട്ട് പറയുന്നത്. നമ്മുടെ മീൻ വളർത്തൽ 2 സെൻറ് പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ റീസർക്കുലേറ്ററി അക്വോ സിസ്റ്റം, റാ സിസ്റ്റം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഈ ഗ്രോ ബെഡിലൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും ഫിൽട്ടറായി മാറും. ഈ ഗ്രോ ബെഡിൽ നിൽക്കുന്ന നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സിസ്റ്റം നമ്മളിവിടെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിച്ചിട്ടുള്ള പുതിനയും പിന്നെ നെല്ല് ആണ്. നെല്ലിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലെ അമോണിയ കൂടുതലായിട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും തിരിച്ച് കുളത്തിലോട്ട് വരുന്ന വെള്ളം ശുദ്ധമായി മീനിന് വളർച്ച നിരക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിന അല്ലെങ്കിൽ തക്കാളി ഈ ഐറ്റങ്ങളൊക്കെ വളരെ രുചിയോടുകൂടി, കാരണം ഇതിനകത്ത് ഒരു കീടനാശിനി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വെള്ളമാണ് തിരിച്ച് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടാണ് സ്ഥലമുണ്ടെന്നെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാലക്രമേണ അത് കിട്ടാവുന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് അതിലൂടെ നടത്താനും സാധിക്കും. അപ്പോൾ മീൻ എന്ന് പറയുന്ന പ്ലസ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള നമുക്ക് കഴിക്കുവാനും സാധിക്കും.
1: ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും ബയോഫ്ലോക്ക് മത്സ്യകൃഷി നടത്തിയാൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത്

ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഞാറ്റുവേലയിൽ പുതിയ പരമ്പര 15-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ ഉദ്ഘാടന സന്ദേശത്തോടെ തുടക്കമാകുന്നു. ഈ പരമ്പരയിൽ ഓണക്കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ അവലംബിക്കേണ്ട കാർഷിക മുറകൾ, പുഷ്പകൃഷി രീതികൾ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കൃഷിവകുപ്പിന്റെ ഈ പുത്തൻ ഉദ്യമത്തിന് നമുക്കും ഒന്നിക്കാം. പരമ്പര ശ്രദ്ധാപൂർവം ശ്രവിച്ച് ഓണക്കാല പച്ചക്കറി കൃഷി സമൃദ്ധമാക്കാം. നമ്മുടെ സദ്യ സ്വന്തം മുറ്റത്തെ പച്ചക്കറികൾ കൊണ്ടാകട്ടെ. ഒന്നിച്ചു മുന്നേറാം വിളവിന്റെ വിസ്മയത്തിനായി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: 103.6 Real FM.
1: FM പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നീതി ആയോഗിന്റെ 11th ഗവർണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിപ ലക്ഷണങ്ങളുടെ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കോക്കൂൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹാക്കപ്പ് 2026 വെബ്സൈറ്റ് പ്രകാശനവും ഹാക്കത്തോൺ രജിസ്ട്രേഷൻ

0: ഉദ്ഘാടനവും സംസ്ഥാന പോലീസ് മേധാവി റാവട ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്ത് നിർവഹിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. സെൻസസിന്റെ 1ാം ഘട്ടം ജൂലൈ 1 മുതൽ 30 വരെയാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 151 പോയിന്റ് ഇടിഞ്ഞ് 73833-ലും നിഫ്റ്റി 53 പോയിന്റ് നഷ്ടത്തിൽ 23162-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1560 രൂപ കുറഞ്ഞ് 1,60,600 രൂപയും ഗ്രാമിന് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.

0: മഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: ഇനി പവർ കട്ടിനോട് ബൈ ബൈ പറയാം. 12 വർഷം ബാറ്ററി ലൈഫുള്ള ലിഥിയം അയൺ ബാറ്ററിയോട് കൂടിയ കുഞ്ഞൻ ഇൻവെർട്ടറുകൾ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
3: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
4: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
3: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
4: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
5: കോളിവുഡ് ഹിറ്റ്സ്.

0: ഡീൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
2: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
1: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18000 രൂപയിൽ താഴെ.
2: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
1: മൈ ജി ലാഭമഴ,
2: TNC അപ്ലൈ.

0: चंदन का एहसास।
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം ജബ് ജബ് ഭൂൽ ഖിലേ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ആശാ ഭോസ്ലെ പാടിയത് ചിത്രം മേരെ സനം.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 13 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇനി മുഹമ്മദ് റഫി പാടിയത് ചിത്രം ഭീകീരാത്.

0: പുതിയ മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈജി ലാഭമഴയെത്തി.
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
2: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
3: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
2: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
3: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഇനിയിലെത്താം. മങ്കേഷ്കർ പാടിയത് ചിത്രം അനുപമ.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടി എൻ സി അപ്ലൈ.
2: ഇനി ലതാ മങ്കേഷ്കർ പാടിയത് ചിത്രം മംത.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: സാഗർ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: സമയം 6:00. FM പ്രധാന വാർത്തകൾ. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11th ഗവേണിംഗ് കൌൺസിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപലപിച്ച് ഇന്ത്യ. ഇന്ത്യൻ നാവികരുള്ള 3rd കപ്പലിലാണ് ഒമാൻ തീരത്ത് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ തീപിടുത്തമുണ്ടാകുന്നത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും മന്ത്രി. വയനാട്ടിൽ ഷിഗല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകാൻ സെക്രട്ടറിയറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഓടകളുടെയും ചാലുകളുടെയും ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BDes, BHMST എന്നീ ബിരുദ പ്രോഗ്രാമുകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നാളെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി CTCRI ഡയറക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 7:00.
2: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.

0: ഗാനകേളി.
1: എല്ലാവർക്കും ഇന്നത്തെ ഗാനക്കളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം അറബിക് കടലോരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സിർപ്പിയുടെ സംഗീതം.

0: തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ.
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.

0: ഇങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
1: ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ഇനി കോഴിശ്ശേരി ബാലരാമന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം തീരം തേടുന്ന തിര.

0: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
2: തിരുമനസ് എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് പി കെ ഗോപിയുടെ വരികൾക്ക് പ്രേംകുമാർ വടകരയുടെ സംഗീതം.

സമയം 6 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. ഇനിയും ഒരു പ്രണയകഥ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് മരകഥമണിയുടെ സംഗീതം.

0: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസ് ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.

0: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഗിരീഷ് പുത്തഞ്ചേരിയും ദീപക് ദേവമുരുക്കി, ഉജിത് നാരായൺ, സുജാത എന്നിവർ പാടിയത് ചിത്രം സ്പീഡ്.
3: The Real FM 103.6.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ
1: അല്പസമയത്തിനുള്ളിൽ 6:30
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: അല്പസമയത്തിനുള്ളിൽ 6:30 മലയാളത്തിൽ വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ന്യൂറ ഹൗസ് ലോൺ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക

0: പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയില് ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടു. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ VV രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചുമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ

0: വിശ്വകപ്പിനെ പ്രായം ഒരു നൂറ്റാണ്ടിനോട് അടുക്കും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ ആറാം ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടർന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡെ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നവുമായി എത്തുന്നു.
1: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം ആർ അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനീത് ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ശിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗാനകേളി.
1: ഗാനകേളി തുടരുന്നു. ഇനി അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
0: മൈ ജി ലാഭമഴ
1: ടി എൻ സി അപ്ലൈ.
2: ഇനി യൂസഫ് അലി കേച്ചേരിയും എസ് പി വെങ്കടേഷും ഒരുക്കി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ബ്രഹ്മദത്തൻ.

0: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: ടിഎൻസി അപ്ലൈ.
2: ഇനി യേശുദാസ് പാടിയത് ചിത്രം ബസ് കണ്ടക്ടർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഗാനകേളി.
1: ഗാനകേളി സമാപിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്. FM പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. നാവികരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. രാജ്യത്ത് 2025-26 വർഷത്തിൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം റെക്കോർഡ് നില കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപ്പാദനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതായും മന്ത്രി. മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഓടകളുടെയും ചാലുകളുടെയും ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച അദാലത്തിൽ 307 കുടുംബങ്ങൾ പങ്കെടുത്തു. അദാലത്തിൽ ലഭിച്ച രേഖകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി സർക്കാരിന് കൈമാറും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും. താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുറ്റത്ത് മരം കടപുഴകി വീണു. പരിസരത്ത് വാഹനങ്ങളും ആളുകളും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: കണ്ണങ്കണ്ടിയിൽ വേൾഡ് കപ്പ് ഓഫർ.
1: 172 ലിറ്റർ റെഫ്രിജറേറ്റർ വെറും 11,990 രൂപയ്ക്കും ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 20,900 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
0: കണ്ണങ്കണ്ടി.
2: നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: ഇപ്പോൾ 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്വം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
2: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-237-3901, മൊബൈൽ 9072-00-7767.
1: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
3: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which

0: Fortunately, we lost three Indian nationals. These attacks must cease and end. And we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
1: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യു എസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിന് കൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള എം ടി ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള മൂന്നാമത്തെ കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യു എസ് ആക്രമണത്തിലാണ് മറ്റ് രണ്ട് കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52nd G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे. लोकल आर्ट, लोकल संस्कृति, लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए. अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
1: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
1: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ

0: നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
2: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
1: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
1: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: TNC Apply.
3: എവർഗ്രീൻ ഡ്യൂറ്റ്സ് തുടരുന്നു.

ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോടൊരു കുത്താൻ എന്റെ രുക്മിണി, അവളായിരുന്നു എന്റെ ഗുരു.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ഞ് എന്റെ കൈയാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഒരുവിടെ തിരിഞ്ഞ് ഇന്ത നാക്കിലെ

0: എഫ് എം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരത്ത് ഷിഗല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകളിന്മേൽ കരട് ചട്ടം തയ്യാറാക്കുന്നതിന് അഭിപ്രായം സ്വീകരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണുന്നതിനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ആപ്പ് ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും മുന്നറിയിപ്പ്. FM പ്രധാന വാർത്തകൾ ഇനി നാളെ 10 മണിക്ക്.
1: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: നിപുണ ശശിധരൻ.

0: തന്റെ മ്യൂറൽ ചിത്രപ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. ദീർഘനാളത്തെ റെയിൽവേ ഉദ്യോഗം കഴിഞ്ഞാണ് അവർ മ്യൂറൽ ചിത്രരചനയിലേക്ക് കടന്നുവരുന്നത്. 25 ചിത്രങ്ങൾ പൂർത്തിയായപ്പോൾ അതൊരു സോളോ പ്രദർശനമായി തീർന്നു. റെയിൽസ് ടു റിവൽറി. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് മൊഴിമാറ്റുന്ന വിവർത്തക എന്ന നിലയിലും സക്രിയമായ ഇവരുടെ പുതിയ പുസ്തകം ഉടനെ പ്രകാശിപ്പിക്കാനിരിക്കുകയാണ്. ഒപ്പം സ്വന്തം കവിതാ സമാഹാരവും. വെറ്ററൻസ് ബാഡ്മിന്റൺ മത്സരങ്ങളിൽ പലതവണ ദേശീയതലത്തിൽ കളിച്ചിട്ടുണ്ട് നിപുണ ശശിധരൻ.
1: ഞാൻ നിപുണ ശശിധരൻ. 38 കൊല്ലം പാലക്കാട് റെയിൽവേയിൽ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. 2023 ഡിസംബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. എൻ്റെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ടെമ്പിൾ ആർട്ട് മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കണമെന്ന്. പക്ഷേ എൻ്റെ ചിത്രകല പരിചയം ആകെ സ്കൂളിൽ ഡ്രോയിങ് ക്ലാസ്സിൽ വരച്ചതും പിന്നെ ബോട്ടണി മെയിൻ ആയതുകൊണ്ട് അതിൽ വരച്ച റെക്കോർഡിലുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നെറ്റിൽ നോക്കിയിട്ട് അനശ്വര ചിത്രകലാ വിദ്യാലയത്തിൽ സാറിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. April 24 തുടങ്ങി. 2 വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഷനോദ് സാറിന്റെ ഒരു ഗൈഡൻസ് ആണ്, കറക്റ്റായിട്ടുള്ള ഗൈഡൻസും. പിന്നെ എനിക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ 25 ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സാറ് ഒരു എക്സിബിഷൻ നടത്താൻ പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തുന്നു. ഇതിനെല്ലാത്തിനും എന്റെ അച്ഛനാണ് എന്റെ ഇൻസ്പിരേഷൻ, പിന്നെ എന്റെ ഫാമിലിന്റെ ഫുൾ സപ്പോർട്ട്. താങ്ക് യു.
2: ഞാൻ അഡ്വക്കേറ്റ് ശശിധരൻ, നിപുണ ശശിധരൻ്റെ ഹസ്ബൻഡാണ്. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം പ്രോത്സാഹനം ഞാൻ കൊടുക്കുന്നുണ്ട്. വൈഫ് ഒരു മൾട്ടി ടാലൻറ്റഡ് ലേഡിയാണ്. ഷട്ടിലില് നാഷണൽ വരെ കളിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ സ്വന്തമായി 2 ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം 60 വയസ്സിന് ശേഷമാണ് മ്യൂറൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 വർഷം കൊണ്ട് 25 കൂടുതൽ ചിത്രങ്ങൾ പെയിന്റ് ചെയ്യുകയും ഹാർഡ് വർക്കാണ്. അങ്ങനെയാണ് ഒരു എക്സിബിഷൻ നടത്താനായത്.
3: പേര് വർഷ എസ് ധരൻ. ഞാൻ ആർട്ടിസ്റ്റ് നിപ്ന ശശിധരന്റെ 2-ാമത്തെ മകളാണ്. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ന് കറന്റ്ലി അമ്മയുടെ മ്യൂറൽ പെയിന്റിങ് എക്സിബിഷന് വേണ്ടിയിട്ട് ഇവിടെ ലളിതകലാ അക്കാദമിയിൽ വന്നതാണ്. പണ്ട് തൊട്ടേ അമ്മ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെ ആയിട്ടും അമ്മ 2 പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവൽ ബാഡ്മിന്റൺ പ്ലെയറായിട്ട് നാടിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോഷേ, ഗാർഡനിങ്, അങ്ങനെ കുറേ ഹോബീസും അമ്മയ്ക്കുണ്ട്. എൻ്റെ പല ഹോബീസും ഞാൻ അമ്മയെ കണ്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം, ഒരു ഹോബി എടുക്കുമ്പോൾ നമ്മളത് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാറില്ല. പക്ഷെ അമ്മ എന്ത് കാര്യം എടുത്താലും അതതിൻ്റെ അറ്റം വരെ ഫുൾഫിൽ ചെയ്തിട്ടേ അമ്മ, ലൈക്ക് ആ ഒരു കംപ്ലീഷൻ അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. ആൻഡ് മ്യൂറൽ പെയിന്റിങ് പഠിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ്മെന്റ് ആയിട്ട് അത് തീരും. പക്ഷെ അത് ഇന്ന് ഇത്രയും ഒരു 25-ൽ അധികം പെയിന്റിങ് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ വരെ എത്തി നിൽക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഏതൊരാൾക്കും ടാലന്റ് ഉണ്ടാവും, പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഞാനിവിടെ ആഘോഷിക്കാൻ വന്നത് എൻ്റെ അമ്മയുടെ പെയിൻറ്റിങ് മാത്രമല്ല, ഒരാൾക്കുണ്ടാവുന്ന കൗതുകം, ഡിസിപ്ലിൻ, ലൈഫ് ലോങ് ആയിട്ടുള്ള ലേണിംഗ്, പിന്നെ ഏത് പ്രായത്തിലും പുതിയൊരു കാര്യം തുടങ്ങാനുള്ള ആ ഒരു ധൈര്യം, ഇതിനെയൊക്കെ കൂടിയാണ് ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. താങ്ക് യു.
4: എൻ്റെ പേര് ഷനോദ് കുമാർ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കഴിഞ്ഞ 25 വർഷമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രം വരയിലും കയ്യക്ഷരത്തിലും മ്യൂറൽ പെയിൻറ്റിങ്ങിലും പരിശീലനം നൽകുന്ന ആളാണ്. അനശ്വര ചിത്രകലാ വിദ്യാലയം എന്ന് പറഞ്ഞ പേരിൽ ഇവിടെ കോഴിക്കോട് 13 സെൻറ്ററിൽ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ചു കാലം മുന്നേ ഈ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടി പല ആൾക്കാർക്കും താല്പര്യങ്ങളാണ്. പക്ഷേ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ ഗുരുവായൂരാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് മ്യൂറൽ പെയിൻറ്റിങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമ എടുത്ത ആൾക്കാരെല്ലാവരും ചെയ്യുന്നത് ഈ ട്രേസിങ് മെത്തേഡാണ്. ഒരു 90% ആൾക്കാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു മറ്റൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ഡിസൈനിലൂടെ 3 മാസം ട്രെയിനിങ്, അതായത് ശരിക്കും അത് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം അവർക്ക് അവരുടെ കൈവഴക്കം വന്നതിന് ശേഷം മാത്രം മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് ഡ്രോയിങ് കൊണ്ടുപോയിട്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുപോകുന്നു. 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 3 മാസം സൗജന്യ ക്ലാസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് കൊണ്ട്. കാരണം അത് മറ്റുള്ള എല്ലാവർക്കും താല്പര്യം വരിക എന്നുള്ളതാണ്. പല സ്ഥലത്തും കാണുന്നത് വലിയ എമൗണ്ടിൻ്റെ പെയിൻറ്റൊക്കെ വാങ്ങി വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ അവർക്കത് പരിപൂർണമായി സക്സസ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റിങ് കാര്യങ്ങൾ വാങ്ങിക്കുള്ളൂ. എന്നിട്ടാണ് ഈ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ നിപുണ എന്ന് പറഞ്ഞ മാഡത്തിനെ രണ്ട് വർഷം മുന്നേ റെയിൽവേന്ന് റിട്ടയർ ചെയ്ത് ഞാൻ ഷാണ് എൻ്റെ അടുത്ത് ക്ലാസ് വന്നപ്പം കണ്ട്.

0: ട്രേസിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ എന്റെ ഒരു സ്റ്റൈല് ഗ്രിഡ് മെത്തേഡ് അത് അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോ 2 വർഷം കൊണ്ട് 25 ചിത്രം വരച്ചിട്ടാണ് ഈ ആർട്ടുകാരിൽ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ അഭിലാഷ് തിരുവോത്താണ്. ആർട്ടിസ്റ്റ് നിപുണ ശശിധരന്റെ ചിത്ര പ്രദർശനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. മ്യൂറൽ റിനൈസൻസ് ഫ്രം റെയിൽസ് ടു റിവൽറി എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായ 25 മ്യൂറൽ ആർട്ടുകളുടെ ചിത്ര പ്രദർശനമാണ് ഇവിടെ നടന്നത്. ആർട്ടിസ്റ്റ് നിപുണയുടെ ആദ്യത്തെ എക്സിബിഷനും ആദ്യത്തെ സോളോ എക്സിബിഷനാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവർ എത്രയോ ദീർഘകാലത്തെ സർവീസിന് ശേഷം, 10-38 വർഷത്തെ റെയിൽവേ സർവീസിന് ശേഷം അവർ മ്യൂറൽ ചിത്രകലയിലേക്ക് തിരിയുകയും അതിൻ്റെ ഒരു മനോഹരമായ ഒരു കളക്ഷൻ ഉണ്ടാക്കി അവർ എക്സിബിഷൻ വെച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല ഈ ഒരു എക്സിബിഷൻ ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ എനിക്കുണ്ട ഒരു പ്രത്യേക അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായ ഒരു ഫാമിലി റിലേഷന്റെ ഒരു ഫ്ലറിഷ്നസും കൂടി എനിക്ക് അവിടെ കാണാൻ തുടങ്ങി. അവരുടെ സഹോദരന്മാരെല്ലാം ചേർന്നുകൊണ്ട് നിപുണയെ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ ചിത്രകലാ ജീവിതത്തിന് അവർ കൊടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായ സന്തോഷമായി. ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഉള്ളിൽ പെട്ടുപോകുന്നേരം അവരവരുടെ ഇഷ്ടങ്ങളെ അടക്കി പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുക. എന്നാൽ നിപുണ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം അവരുടെ എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളെയും എടുത്തുകൊണ്ട് ഇത്രയും മനോഹരമായ ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കി. അത്രയേറെ ക്ഷമയും അത്രയേറെ സമയവും ഡെഡിക്കേഷനൊക്കെ വേണ്ട ഈ ഒരു ചുമർ ചിത്ര രീതിക്ക് ഒരു പുതിയൊരു കോൺട്രിബ്യൂഷൻ കൂടി അവർ കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ചിത്രകലാ പരിസരം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10-15 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചിത്രകാരികൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപക്ഷെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഇനി വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു പ്രചോദനമായിക്കൊണ്ടും ഈ നിപുണയുടെ പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു 4-5 ദിവസം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന എക്സിബിഷൻ എല്ലാവരും കാണുമെന്നും ഇത്തരത്തിൽ ജീവിതത്തെ ചിത്രകലയെ ഒക്കെ സ്നേഹിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടി പറയുകയാണ്.
2: ഈ മാസം 14 വരെ നീണ്ടു നിൽക്കുന്ന മ്യൂറൽ ചിത്ര പ്രദർശനത്തെ കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം അഖിൽ കെ വിദ്യ.
3: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഹോം തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
5: 77% ഓഫിൽ ഹോം തിയേറ്റർ.
4: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
5: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
4: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.

0: സുവർണ മലരുകൾ.
1: മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുമായി സുവർണ മലരുകൾ. ഇന്നാദ്യം ജയചന്ദ്രനും മാധുരിയും പാടിയത് ചിത്രം അമർഷം. രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടിഎൻസി അപ്ലൈ.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ATU മാറിന്റെ സംഗീതം, പാടിയത് യേശുദാസ്, ചിത്രം സൂത്രക്കാരി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പി സുശീലയും മോഹനും പാടിയത്. ചിത്രം ഇവിടെ തുടങ്ങുന്നു. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ഇനി കാവാലം നാരായണപ്പണിക്കയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത് ചിത്രം കാറ്റത്തെ കിളിക്കൂട്.

0: വേണം നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയത്. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, ജി ദേവരാജൻ.

0: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3 jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്, പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: ഇളനീർ എന്ന ചിത്രത്തിൽ ജാനകി പാടിയത് വയലാറിന്റെ വരികൾക്ക്, ക്ഷമിക്കണം, വയലാർ വല്ലഭന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
0: മൈ ജി ലാഭമഴ.
1: TNC അപ്ലൈ.
2: സുവർണമലരുകളിൽ ഇനി കാലചക്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ISIമാർക്കോട് കൂടിയ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: പുലിവാല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ.

0: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: ടിഎൻസി അപ്ലൈ.
2: വിവാഹിത എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ആ ദിവസം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: അല്പസമയത്തിനുള്ളിൽ 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. This is

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിരിമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൺ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
5: നീതിയും നിയമവും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
6: ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ഒറ്റ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 323, 498A, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരമൊക്കെ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തു എന്നാരോപിച്ച് അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സുശിൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ നടത്തിയ നിരീക്ഷണമാണിത്. എന്ന് മാത്രമല്ല, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും ഒരേ തരത്തിലുള്ള ആരോപണം, അതായത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു എന്ന ആരോപണം മാത്രമായിരുന്നു പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും തങ്ങൾക്കെതിരെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ നടപടികൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ല എന്നതിനാൽ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി പാറ്റ്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ അവർ ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും പരാതിക്കാരി മുന്നോട്ട് വെച്ചിരുന്ന ആരോപണം എന്ന് പറഞ്ഞാല് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും അതേ ആരോപണം തന്നെയാണ്. അപ്പൊ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണം മുന്നോട്ട് വെച്ചിട്ടാണ് തങ്ങളെ ഉപദ്രവിക്കാനായി തങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളും പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിയും. വസ്തുതാ നിയമ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ പരാതിക്കാരി ഇനിഷ്യേറ്റ് ചെയ്ത ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കൊടുത്തു. അപ്പൊ റദ്ദാക്കിയപ്പോ പാറ്റ്ന ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു, നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതല്ലാത്ത ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 341, 323, 498A ക്രൂവൽറ്റി, സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 ഈ വകുപ്പുകൾ പ്രകാരമൊക്കെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പാറ്റ്ന ഹൈക്കോടതി പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടത്. അതേസമയം അതേ ആരോപണം തന്നെയാണ് പരാതിക്കാരി തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കൾ തന്നോട് കയർത്ത് സംസാരിക്കുന്നു, അത് ക്രൂരതയാണ്, അതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 341, 323, 498A, 34 സ്ത്രീധന നിരോധന നിയമത്തിന്റെ 3, 4 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ കുറ്റങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. പക്ഷെ പരാതിയില് കൃത്യമായ മറ്റാരോപണങ്ങളൊന്നും തന്നെയില്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് കയർത്ത് സംസാരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഉപദ്രവിച്ചുവെന്നോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ക്രൂരത ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ട സംഭവങ്ങളൊന്നും തന്നെ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അവർ തന്നോട് കയർത്ത് സംസാരിക്കുന്നു. ഈ ഒരു ഗ്രൗണ്ടിലാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടി നിയമങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും പരാതിയിൽ ഇല്ലാത്തതിനാൽ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കി. അതേ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെ ഉണ്ടായിരുന്നത്. അവർക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ പാറ്റ്ന ഹൈക്കോടതി റദ്ദാക്കുവാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ തുടർന്നോട്ടെ, പക്ഷെ ഭർത്തൃ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ പരാതിയുമായി ബഹുമാനപ്പെട്ട സുപ്രീം

0: കോടതിയെ സമീപിച്ചത്. അതായത് പാറ്റ്ന ഹൈക്കോടതിയുടെ വിധിക്കെതിരെയുള്ള അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയെ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ സമീപിച്ചത്. സുശീൽ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആൻഡ് അതേഴ്സ്, അതാണ് കേസ്. ഈ കേസിലാണ് വസ്തുതാ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്, ഒരേ ആരോപണമാണ് ഭർത്താവിന്റെ സഹോദരിക്കെതിരെയും വെച്ചിട്ടുള്ളത്, ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും വെച്ചിട്ടുള്ളത്. ഭർത്താവിന്റെ സഹോദരിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി പാറ്റ്ന ഹൈക്കോടതി, പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിയില്ല. നീതിവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ് പാറ്റ്ന ഹൈക്കോടതി എടുത്തത് എന്നുള്ള നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എത്തിച്ചേർന്നത്. ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 എന്ന വകുപ്പ് അനുസരിച്ചിട്ടാണ് ഭർത്താവിന്റെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ 482 എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ദ ഹൈക്കോർട്ട് എന്ന് പറയും. ഹൈക്കോടതിക്ക് ഉള്ള അധികാരങ്ങളാണ്. അടിസ്ഥാനരഹിതമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആർക്കെങ്കിലും എതിരെ ക്രിമിനൽ കേസ് കൊടുക്കുക, പോലീസിൽ പരാതി കൊടുക്കുക, അങ്ങനെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായിട്ട് ഉള്ള ഒരു വകുപ്പാണ് ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482. ഈ വകുപ്പ് അനുസരിച്ച് തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുവാൻ പ്രതികൾക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് അവകാശമുള്ളത് എന്ന് ധാരാളം കേസുകളിൽ നീതിന്യായ കോടതികൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയ ഒരു കേസില് കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണമെന്ന അപേക്ഷയുമായി ഹൈക്കോടതികളെ സമീപിക്കുവാൻ സാധിക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നതാണ് ആ ഒരു കേസില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്ന്, കുറ്റാരോപിതൻ ആശ്രയിക്കുന്ന വിവരങ്ങൾ കൃത്യവും നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതും ന്യായയുക്തവും സംശയാതീതവുമാണോ, അതായത് വസ്തുതകൾ കൃത്യമാണോ നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കത്തക്കതാണോ എന്ന് ആണ് ഹൈക്കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു ആസ്പെക്ട്. അതുപോലെ രണ്ടാമത്തെ നിർദ്ദേശം വെച്ചിട്ടുള്ളത്, പ്രതികൾ ആശ്രയിക്കുന്ന വസ്തുതകൾ പ്രതിക്കോ പ്രതികൾക്കെതിരെയോ ചുമത്തിയ കുറ്റങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വാദങ്ങളെ, അടങ്ങിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് അതിനെ തള്ളിക്കളയുമോ, അതായത് പരാതിയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതാപരമായ വാദങ്ങളെ റിജക്ട് ചെയ്യാൻ പര്യാപ്തമായ വസ്തുതയാണോ പ്രതികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ന്യായബോധമുള്ള ഒരു വ്യക്തിയെ ആരോപണങ്ങളുടെ വസ്തുതാപരമായ അടിസ്ഥാനം തെറ്റാണെന്ന് തള്ളിക്കളയാനും അപലപിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ പ്രതികളുടെ വാദമുഖങ്ങൾ. മൂന്നാമത്തേത്, പ്രതി ആശ്രയിച്ച തെളിവ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പരാതിക്കാരൻ നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ന്യായമായും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളതാണോ. തനിക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടണം എന്ന അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പ്രതികൾ ആശ്രയിക്കുന്ന ചില ഗ്രൗണ്ട്സ് ഉണ്ട്, അത് പ്രോസിക്യൂഷനോ പരാതിക്കാരനോ കൃത്യമായി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിയുടെ വാദത്തിന്റെ ശക്തി കൂട്ടുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കേസിൽ പരാതിക്കാരി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരേയൊരു പരാതി എന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ മാതാപിതാക്കളും സഹോദരിയും ഒക്കെ തങ്ങളോട് കയർത്ത് സംസാരിക്കുന്നു. അപ്പോ പ്രതികളായിട്ടുള്ള പരാതിക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരിയും മാതാപിതാക്കളും ഒക്കെ പറയാണ്, കയർത്ത് സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനെതിരെ കൃത്യമായ എന്തെങ്കിലും മറുവാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, അത് കൃത്യമാണെങ്കിൽ ഹൈക്കോടതിക്ക് ക്രിമിനൽ നടപടികൾ റദ്ദാക്കുവാനുള്ള അധികാരമില്ല. നാലാമത്തേത്, വിചാരണയുമായി മുന്നോട്ട് പോകുന്നത് കോടതി നടപടിക്രമങ്ങളുടെ ദുരുപയോഗത്തിന് കാരണമാകുമോ, നീതിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയില്ലേ. ഇത്രയുമാണ് ആ ഒരു കേസിൽ 2025 വിധി പ്രഖ്യാപനം നടത്തിയ കേസിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന കേസിൽ നീതി നടപ്പാക്കുവാൻ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ ആവശ്യം, അതോ ക്രിമിനൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകിയാൽ അത് നിലവിലുള്ള നിയമങ്ങളുടെ ദുരുപയോഗമാകുമോ, ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ക്രിമിനൽ നടപടി നിയമത്തിന്റെ 482 വകുപ്പ് അനുസരിച്ച് പ്രതികൾ ഹൈക്കോടതിയിൽ തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കി കിട്ടുവാനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ.
1: നീതിയും നിയമവും ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
1: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
2: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
1: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും സംഘവും പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, ജെറി അമൽദേവ്.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: ചിത്രം റെഡ് ചില്ലീസ്, പാടിയത് റീത്ത, രഞ്ജിനി ജോസ് എന്നിവർ. ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടിഎൻസി അപ്ലൈ.

0: മഴക്കാലത്ത് മൾട്ടി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൾട്ടിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൾട്ടി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: ടിസി അപ്ലൈ.
2: ഇനി ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിൽ ജോത്സ്ന, ബാലു എന്നിവർ പാടിയത് സന്തോഷം.

സൂത്രധാരൻ എന്ന ചിത്ര സൂത്രക്കാരൻ എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയത്, രചനയും സംഗീതവും വിച്ചു ബാലമുരളി.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഇനി കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിൽ മഞ്ചരി പാടിയത് വയലർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ഇന്നും ആക്രമണം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുവൈറ്റിലെയും ബഹ്റിനിലെയും ജോർദാനിലെയും US സൈനിക കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉൽപ്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായികലോകം. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിനോട് അനുബന്ധിച്ച് കായിക യുവജനകാര്യ വകുപ്പും തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രയോണ്ട 2026 വേൾഡ് കപ്പ് ഫാൻസ് ഷോയും ഫുട്ബോൾ പ്രദർശന മത്സരവും മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രഞ്ജിനി തുടർന്ന് കേൾക്കാം. സമയം 10 മണി. FM പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല കേസുകൾ സ്ഥിരീകരിച്ചു. നിപ ഷിഗെല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ

0: രഞ്ജിനി.
1: നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മഴക്കാലമാണ്, മഴയിൽ കുതിർന്ന ഗാനങ്ങൾക്കായി കാതോർക്കുക. രഞ്ജിനി ഇന്ന് ആദ്യം തുടർക്കഥ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു ചേവായരിൽ നിന്നും ഹരിദാസൻ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: ഇനി ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ സന്തോഷ് കേശവ് പാടിയ ഗാനത്തിനെ കാതോർക്കുന്നു. ചെറുപറമ്പിൽ നിന്നും രതീഷ്, ആതിര, ആധവ്, മോമോസ് എന്നിവർ, എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ഇനി മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു മാനന്തവാടിയിൽ നിന്നും ലിസി ജോസ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: രഞ്ജിനി ലിനി യുദ്ധഭൂമി എന്ന ചിത്രത്തിൽ വാണിജ്യറാം പാടിയതാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ആർ കെ ശേഖറിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു ഗുരുവായൂരിൽ നിന്നും ജോസഫ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: രഞ്ജിനിയിൽ ഇന്ന് ഇനി പുള്ളിമാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജിന് സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കോവൂരിൽ നിന്നും ബിന്ദു, അഞ്ജലി എന്നിവർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ഇനി വാഴയൂർ ചുങ്കപ്പള്ളിയിൽ നിന്നും കനകരാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഫുട്ബോൾ എന്ന ചിത്രത്തിൽ സുശീല പാടിയത്.

0: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇനി സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത് മുല്ലനേഴിയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. ഈ ഗാനത്തിന് കാതൊർക്കുന്നു ബാംഗ്ലൂരിൽ നിന്നും എം ഹരീഷ്.

ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകൻ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ഇനി ദുബായിൽ നിന്നും ഇന്ദ്രജിത്ത് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ചാന്ദുപൊട്ട് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയതാണ്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം സമർപ്പിക്കുന്നത് പാലക്കാട് നിന്നുള്ള പ്രിൻസി, ആരാധ്യ, അക്ഷജ് എന്നിവർക്ക് വേണ്ടിയാണ്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഇനി വടകരയിലെ വിനോദ് ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയതാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി നഖങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയത് ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് മണിയൂരിൽ നിന്നും ശ്രീജ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനത്തിനെ കാതോർക്കുന്നു. ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ എന്നിവർ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ക്രസൻറ്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസൻറ്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർ ബി ജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
6: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
7: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
0: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
6: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
9: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
11: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
12: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
13: പ്രിയമുള്ളവരെ, ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷിജിൻ. ഒരുപടി നല്ല ഗാനങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ ഒത്തുചേരാം. അതുവരെ ഇവിടെ പറയട്ടെ.

0: രഞ്ജിനി.
1: ഇനി അല്പസമയത്തിനുള്ളിൽ 11 മണി മുതൽ FM ഗോൾഡ് പരിപാടികൾ, പുലർച്ചെ 5:48 വരെ.